ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ആസൂത്രണമെന്നാൽ കേവലമായ ഒരു ആലോചന മാത്രമാണ്. ആ ആലോചനയിലൂടെ സാധ്യമാകുമെങ്കിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെയാണ് ആസൂത്രണം എന്ന് പറയുന്നത്. വർത്തമാനകാലം അഥവാ പ്രസന്റ്, ഈ നിമിഷം, അതാണ് ഏറ്റവും മനോഹരം. അവിടെയാണ് നാം ജീവിച്ചു തീർക്കേണ്ടത്. ഭാവി നമ്മുടെ കയ്യിലല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഏറ്റവും മനോഹരമായ വിരിപ്പിൽ വിരിച്ചു കിടന്നുറങ്ങാനും ഏറ്റവും നല്ല പാത്രത്തിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കേണ്ടതുമെല്ലാം ഈ നിമിഷമാണ്. നാളെ ആർക്കോ വേണ്ടി കരുതി വെച്ച് ഒടുവിൽ ജീവിതത്തിന്റെ എല്ലാ സുഖരസാനുഭൂതികളും നഷ്ടപ്പെട്ട ശേഷം നിർനിമേഷരായി അനുഭവിച്ചില്ലല്ലോ എന്ന് നോക്കിയിരിക്കേണ്ടവരല്ല നമ്മൾ. ഞാൻ പറയാൻ വന്നത്, ഈ കോവിഡ് കാലവും ഇതിന്റെ ഒരു ദുരന്തവുമൊക്കെ നമ്മളെ പഠിപ്പിച്ച ചില പാഠങ്ങളുണ്ട്. പണ്ട് പ്രായമായവർ വീട്ടിലേക്ക് വരുമോ എന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ ദൈവം ഇടയാക്കുമെങ്കിൽ നാളെ വരാം, ഈശ്വര കൃപയാൽ വരാം എന്നൊക്കെ പറയും. മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ ഇൻഷാ അല്ലാ, അള്ളാഹു ഇടയാക്കുമെങ്കിൽ വരാം എങ്ങനെയൊക്കെയാണ് ഒരു കാലത്ത് ആളുകൾ പറഞ്ഞിരുന്നത്. അങ്ങനെ പറയുന്നതിൻ്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുക്തി എന്നത് അടുത്ത നിമിഷം എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല എന്ന ഒരു മനുഷ്യൻ്റെ നിസ്സഹായത തന്നെയാണ്. പക്ഷെ പിന്നീട് നമുക്ക് എന്തൊക്കെയോ ആയപ്പോൾ, സമ്പത്തും വിദ്യാഭ്യാസവും ആരോഗ്യവും വാഹനവും വലിയ വലിയ വീടുകളൊക്കെ ആയപ്പോൾ, നാളെയും അടുത്ത നിമിഷവും അടുത്ത ആഴ്ചയും അടുത്ത മാസവും ഒക്കെ നമ്മുടെ കൈപ്പിടിയിലാണെന്ന് ഓർത്തു. പക്ഷേ ഒടുവിൽ നാം തിരിച്ചറിഞ്ഞു, നമ്മുടെ കൈപ്പിടിയിലുള്ളത് നമ്മുടെ ജീവൻ മാത്രമാണ്. ബാക്കി പ്രവൃത്തികളെല്ലാം, ആസൂത്രണമെല്ലാം വേറെന്തിൻ്റെയൊക്കെയോ കൈപ്പിടിയിലാണ്. കാലമാണ് ഏറ്റവും വലിയ സാക്ഷി, കർമ്മം തന്നെയാണ് മറ്റൊരു പ്രധാന സാക്ഷി. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.

0: ഗുഡ് മോർണിംഗ് എല്ലാവർക്കും, നമസ്കാരം. ഇത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യയാണ്. അപ്പോൾ ഇന്ന് ദിവസം എന്ന് പറയുന്നത് കുറച്ച് സ്പെഷ്യലാണ്. കാരണം ഇന്നത്തെ ദിവസം എല്ലാവരെയും കുറച്ചൊന്ന് ഓർമ്മിപ്പിക്കേണ്ടതും നമുക്ക് കുറച്ച് ചരിത്രപരമായിട്ട് കുറച്ച് നിർബന്ധം അല്ലെങ്കിൽ കുറച്ച് ഇമ്പോർട്ടൻസും കൂടി നൽകുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ഇന്ന് ഓഗസ്റ്റ് 7 നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഹിറോഷിമ ഡേ ആയിട്ടാണ് കേട്ടോ. അതായത് 1945 ഓഗസ്റ്റ് 6 രാവിലെ 8:15 ജപ്പാനിലെ ഹിറോഷിമ എന്ന നഗരം ഒറ്റ നിമിഷം കൊണ്ട് ചരിത്രത്തിൽ മുറിവായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു ബോംബ് അതൊരു സാധാരണ ബോംബല്ല, അത് മനുഷ്യൻ്റെ ബുദ്ധിയും ക്രൂരതയും ചേർന്നുണ്ടാക്കിയ ഒരു ആറ്റം ബോംബായിരുന്നു അത്. ഒരു സിറ്റിക്ക് മുകളിൽ വീണത്, പക്ഷേ അതിൻ്റെ ആഘാതം ലോകമെമ്പാടും അനുഭവപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ഒരു നിമിഷം കൊണ്ടില്ലാതായി, പലരും കത്തിപ്പോയി, പലരും ഇന്ന് പറയാനാകാതെ വേദനയിൽ ജീവിച്ചൊരു ദിവസം കൂടിയാണ് ഹിറോഷിമ ദിവസം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസത്തിൽ ചർച്ച ചെയ്യാനുള്ളത് ഒരുപാട് നഷ്ടങ്ങൾ പറ്റിയിട്ടും ആ നഷ്ടത്തിൽ നിന്നൊക്കെ നിന്ന് തിരിച്ചു വരാനുള്ളൊരവസരം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തായിരിക്കും എന്നതിനെ കുറിച്ചിട്ടാണ്. കേട്ടുകൊണ്ടേയിരിക്കും എൻ്റെ റേഡിയോ 91.2 ലോണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർച്ചി സുമയ്യ. ആകാശവാണി വാർത്തകൾക്ക് ശേഷം തിരികെ എത്താം.
1: ഫ്ലിക്സ് ഇന്ത്യ സ്റ്റോറി ടെല്ലിംഗ് സംരംഭത്തിന് തുടക്കം. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ചരക്കു നീക്കം സംബന്ധിച്ച് ഒമാനുമായുള്ള കരാർ അന്തിമഘട്ടത്തിലെന്ന് ഇറാൻ. ഭാവിക്ക് അനുയോജ്യമായ വിദ്യാഭ്യാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. കേരളത്തിൽ മഴക്കെടുതി തുടരുന്നു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മെറ്റയുടെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന ദൃശ്യങ്ങൾ, ഡീപ് ഫേക്ക് ഉൾപ്പെടെയുള്ള ഉള്ളടക്കങ്ങൾ പ്രചരിച്ചതിൽ കേന്ദ്ര സർക്കാരിനോട് ക്ഷമാപണം നടത്തി മെറ്റ സിഇഒ മാർക്ക് സക്കർബർഗ്. വാർത്തകൾ വിശദമായി. സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം നിലവിലുള്ള 33 നിന്ന് 37 ഉയർത്തുന്നതിനുള്ള ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ലോക്സഭ നേരത്തെ പാസാക്കിയ ബിൽ രാജ്യസഭ പരിഗണിച്ച ശേഷം മടക്കുകയായിരുന്നു. ഡിജിറ്റൽ ബാങ്കിംഗ് രേഖകൾക്ക് നിയമപരമായി അംഗീകാരം നൽകുന്ന ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബിൽ 2026 ലോക്സഭ പാസാക്കി. അതേസമയം നീറ്റ് വിദ്യാർത്ഥി സമരത്തിനെതിരായ പോലീസ് നടപടികളിൽ പ്രതിഷേധിച്ച് പാർലമെന്റിൽ ഇന്നലെയും പ്രതിപക്ഷ ബഹളം. വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇന്ത്യയെ ഉള്ളടക്ക നിർമ്മാണത്തിന്റെ ആഗോള കേന്ദ്രമാക്കി മാറ്റാൻ സഹായിക്കുന്ന നിരവധി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് രാജ്യത്തുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സിന്റെ സഹമേധാവി ടെഡ് സരാൻഡോസുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ മാധ്യമ വിനോദ മേഖലയിലെ സാധ്യതകൾ ഇരുവരും ചർച്ച ചെയ്തു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിയേറ്റീവ് ടെക്നോളജീസ്, നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നിവയുമായുള്ള പങ്കാളിത്തത്തിലൂടെ പുതിയ തലമുറയിലെ സർഗാത്മക പ്രതിഭകളെ വളർത്തിയെടുക്കാൻ ലക്ഷ്യമിട്ടുള്ള നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ സ്റ്റോറി ടെല്ലിംഗ് ഇനിഷ്യേറ്റീവ് പദ്ധതിക്ക് തുടക്കമിടുന്നതായും പ്രഖ്യാപിച്ചു. യന്ത്രവൽകൃത ശുചീകരണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിലൂടെ ശുചീകരണ തൊഴിലാളികളുടെ അന്തസ്സും സുരക്ഷയും പുനരധിവാസവും ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രി വീരേന്ദ്രകുമാർ. എല്ലാ രൂപത്തിലുമുള്ള മാനുവൽ സ്കാവഞ്ചിംഗ് രീതികളും ഇല്ലാതാക്കാൻ സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായും ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം രാജ്യസഭയിൽ പറഞ്ഞു. രാജ്യത്ത് ഭാവിക്ക് അനുയോജ്യമായ വിദ്യാഭ്യാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ഓരോ പഠിതാവിനെയും ശാക്തീകരിക്കുന്നതിനൊപ്പം വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് സംഭാവന നൽകുന്നതുമാവണം വിദ്യാഭ്യാസ രംഗമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രധാന മുൻഗണനകൾ യോഗത്തിൽ ചർച്ചയായി. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ വ്യാപാര നിക്ഷേപ പങ്കാളികളിൽ ഒന്നായതിൽ ഇന്ത്യ അഭിമാനിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഓർഗനൈസേഷൻ ഓഫ് ആഫ്രിക്കൻ യൂണിറ്റി സ്ഥാപിതമായതിന്റെ സ്മരണയിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ആഫ്രിക്ക ദിനാഘോഷ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. വികസന പങ്കാളിത്തം, വ്യാപാരത്തിനും നിക്ഷേപത്തിനുമുള്ള തുറന്ന വിപണികൾ, ആഫ്രിക്കയുടെ വികസനത്തിനായുള്ള ഡിജിറ്റൽ വിപ്ലവം എന്നിവയിലൂടെ ആഫ്രിക്കയ്ക്ക് സുപ്രധാന സ്ഥാനമാണ് ഇന്ത്യ നൽകുന്നതെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു.
2: Our bilateral trade stands at $93 billion last year. Similarly, India has emerged as one of the top investors in Africa with cumulative investments exceeding $80 billion. And these are spread across a varied set of sectors from telecom, energy, pharmaceuticals, infrastructure, agriculture and digital services.
1: കേരളത്തിൽ മഴക്കെടുതി തുടരുന്നു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴ മുന്നറിയിപ്പും വെള്ളപ്പൊക്കവും കണക്കിലെടുത്ത് ആലപ്പുഴയിൽ കുട്ടനാട്, ചെങ്ങന്നൂർ, കാർത്തികപ്പള്ളി താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി, തിരുവല്ല താലൂക്കുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകി. കോട്ടയം താലൂക്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. കേരളത്തിൽ മഴക്കെടുതിയും വെള്ളപ്പൊക്കവും നേരിടുന്നതിന് അടിയന്തര സമാശ്വാസ നടപടികൾക്ക് അംഗീകാരം നൽകി മന്ത്രിസഭാ യോഗം. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് ജില്ലാ കളക്ടർമാർക്ക് സമ്പൂർണ്ണ അധികാരവും ആവശ്യമായ ഫണ്ടും നൽകിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഭക്ഷണം, ബയോ ടോയ്ലറ്റുകൾ ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ ഒരുക്കും. വെള്ളപ്പൊക്ക ഭീഷണി കുറയ്ക്കുന്നതിനായി ഡാമുകൾ, നദികൾ എന്നിവിടങ്ങളിലെ മണലും ചെളിയും അടിയന്തരമായി നീക്കം ചെയ്യും. മുതലപ്പൊഴി വിഷയത്തിൽ അടിയന്തര ഇടപെടലുകൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. ഉത്തരാഖണ്ഡിലെ സിൽക്യാര ടണൽ രക്ഷാപ്രവർത്തനത്തിനിടെ അസാധാരണ ധീരതയും നിസ്വാർത്ഥ സേവനവും കാഴ്ചവച്ച 12 ഖനി തൊഴിലാളികൾക്ക് സർവോത്തം ജീവൻ രക്ഷാ പദക് നൽകി ആദരിച്ചു. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണ് അവാർഡുകൾ സമ്മാനിച്ചത്. വലിയ വെല്ലുവിളി നിറഞ്ഞ രക്ഷാപ്രവർത്തനങ്ങളിലൊന്നായിരുന്നു സിൽക്യാര തുരങ്കത്തിൽ നടന്നതെന്ന് ശ്രീ ഗഡ്കരി പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ചരക്കുനീക്കം സംബന്ധിച്ച് ഒമാനുമായുള്ള കരാർ അന്തിമഘട്ടത്തിലാണെന്ന് ഇറാൻ. ഈ ആഴ്ച തന്നെ കരാർ പ്രഖ്യാപിച്ചേക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കി. എന്നാൽ ഇറാൻ തുറമുഖങ്ങൾക്കുമേലെയുള്ള ഉപരോധം യുഎസ് പിൻവലിക്കുന്നതിനെ ആശ്രയിച്ചായിരിക്കും കരാർ നിലവിൽ വരിക. കടലിടുക്കിന്മേൽ തങ്ങൾക്ക് ഒരു പരിധിവരെ നിയന്ത്രണം വേണമെന്ന നിബന്ധനയിൽ ഇറാൻ ഉറച്ചു നിൽക്കുകയാണ്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: മെറ്റയുടെ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന ദൃശ്യങ്ങൾ, ഡീപ് ഫേക്ക് ഉൾപ്പെടെയുള്ള ഉള്ളടക്കങ്ങൾ പ്രചരിച്ചതിൽ കേന്ദ്ര സർക്കാരിനോട് ക്ഷമാപണം നടത്തി മെറ്റ സിഇഒ മാർക്ക് സക്കർബർഗ്. ഉള്ളടക്കം ആർക്കൊക്കെ ലഭിക്കണമെന്ന് തീരുമാനമെടുക്കുന്നത് മെറ്റയായതിനാൽ കമ്പനിയെ വെറും ഇടനിലക്കാരായി കണക്കാക്കാനാകില്ലെന്ന് സർക്കാർ വ്യക്തമാക്കി. അത്തരം ഉള്ളടക്കങ്ങളിൽ ഖേദിക്കുന്നതായി മെറ്റ അറിയിച്ചു. ഇന്ന് ഹിരോഷിമ ദിനം. 1945 ഓഗസ്റ്റ് 6-നാണ് ജപ്പാനിലെ ഹിരോഷിമ നഗരത്തിൽ അമേരിക്ക ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് വർഷിച്ചത്. ഈ ദിനത്തിൽ ആക്രമണത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും തലമുറകളോളം അതിന്റെ ദുരന്തങ്ങൾ അനുഭവിക്കുകയും ചെയ്തു. അണുബോംബ് ആക്രമണത്തിൽ ഇരയായവരെ സ്മരിക്കാനും യുദ്ധഭീകരതയ്ക്കും ആണവായുധങ്ങൾക്കുമെതിരെ സമാധാനത്തിന്റെ സന്ദേശം പകരാനാണ് ദിനാചരണം ലക്ഷ്യമിടുന്നത്. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ സംയുക്ത പ്രവർത്തക സമിതി യോഗം താഷ്കെന്റിൽ ചേർന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം അടിസ്ഥാനമാക്കിയുള്ള 6-ാമത് യോഗത്തിൽ പ്രതിരോധ മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി ദിനേഷ് കുമാറും ഉസ്ബെക്കിസ്ഥാൻ പ്രതിരോധ മന്ത്രാലയ സൈനിക സഹകരണ വിഭാഗം മേധാവിയും അധ്യക്ഷത വഹിച്ചു. ഓണക്കാലത്തെ തിരക്ക് കണക്കിലെടുത്ത് പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തി ഇന്ത്യൻ റെയിൽവേ. ഓണാവധിക്ക് കോട്ടയത്ത് നിന്ന് ബംഗളൂരു വഴി ഹുബ്ബള്ളിയിലേക്കുള്ള ട്രെയിൻ ഉൾപ്പെടെ പ്രത്യേക ട്രെയിനുകൾ ഈ മാസം 12 മുതൽ സർവീസ് നടത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: കോട്ടയത്ത് നിന്ന് തിരുവോണ ദിവസം രാത്രി 10:30 പുറപ്പെടുന്ന വിധത്തിലാണ് ബംഗളൂരു വഴി ഹുബ്ബള്ളിയിലേക്കുള്ള പ്രത്യേക ട്രെയിൻ. ആഗസ്റ്റ് 25 വൈകിട്ട് 4:30 ഹുബ്ബള്ളിയിൽ നിന്ന് ബംഗളൂരു വഴി കോട്ടയത്തേക്ക് എത്തുന്ന ട്രെയിനാണ് തിരുവോണ നാളിൽ മടക്കയാത്ര നടത്തുക. ചരളപ്പള്ളിയിൽ നിന്ന് കട്ട്പാടി വഴി കൊല്ലത്തേക്ക് വെള്ളിയാഴ്ചകളിലും തിരിച്ച് ശനിയാഴ്ചകളിലും നടത്തുന്ന ഓണം പ്രത്യേക ട്രെയിൻ സർവീസ് സെപ്റ്റംബർ 5 വരെ ലഭ്യമാകും. തിരുവനന്തപുരം മംഗളൂരു സ്പെഷ്യൽ ട്രെയിൻ ബുധനാഴ്ചകളിലും തിരിച്ചുള്ള ട്രെയിൻ വ്യാഴാഴ്ചകളിലും സെപ്റ്റംബർ 3 വരെ സർവീസ് നടത്തും.
1: തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ നടക്കുന്ന 16-ാമത് ഇന്ത്യ ജൂനിയർ പുരുഷ ഹോക്കി ദേശീയ ചാമ്പ്യൻഷിപ്പ് ഡിവിഷൻ എ വിഭാഗത്തിൽ ഒഡീഷ, പഞ്ചാബ്, ജാർഖണ്ഡ്, മധ്യപ്രദേശ് എന്നീ ടീമുകൾ സെമി ഫൈനലിൽ കടന്നു. ഇന്ന് നടക്കുന്ന സെമി ഫൈനലുകളിൽ ഒഡീഷ പഞ്ചാബിനെയും ജാർഖണ്ഡ് മധ്യപ്രദേശിനെയും നേരിടും. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി മൈ GOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. രാജ്യത്ത് സമഗ്രമായ പരിചരണ വ്യവസ്ഥിതി കെട്ടിപ്പടുക്കുന്നത് ലക്ഷ്യമിട്ട് റിപ്പോർട്ട് പുറത്തിറക്കിയ നീതി ആയോഗ്. സമഗ്രമായ പരിചരണ ആവാസ വ്യവസ്ഥ രാജ്യത്തിന്റെ വളർച്ചയ്ക്കും സാമൂഹിക വികസനത്തിനും അനിവാര്യമാണെന്ന് റിപ്പോർട്ട് വിലയിരുത്തി. വൈദ്യചികിത്സയേക്കാൾ പരിചരണത്തിലാണ് കൂടുതൽ ഫലപ്രാപ്തിയെന്ന് ചടങ്ങിൽ സംസാരിച്ച വൈസ് ചെയർപേഴ്സൺ അശോക് കുമാർ ലാഹിരി പറഞ്ഞു. ജമ്മുകാശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം ലാൻഡ് മൈൻ പൊട്ടിത്തെറിച്ച് രണ്ട് സൈനികർക്ക് പരിക്കേറ്റു. പട്രോളിംഗ് സംഘം കണ്ടെത്തിയ ലാൻഡ് മൈൻ നിർവീര്യമാക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സ്ഫോടനമുണ്ടായത്. പരിക്കേറ്റ സൈനികരെ ചികിത്സയ്ക്കായി സൈനിക ആശുപത്രിയിലേക്ക് മാറ്റി. ക്യൂബയിൽ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ ശക്തമാക്കി അമേരിക്ക. ക്യൂബയിലേക്ക് കൂടുതൽ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചതായാണ് റിപ്പോർട്ട്. ക്യൂബയെ ആക്രമിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നതായി പ്രസിഡന്റ് മിഗുൽ ഡയസ് കാനൽ ആരോപിച്ചിരുന്നു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 37 ഉയർത്തുന്നതിനുള്ള ബില്ല് പാർലമെന്റ് പാസാക്കി. ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി നെറ്റ്ഫ്ലിക്സ് സഹമേധാവി. നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ സ്റ്റോറി ടെല്ലിംഗ് സംരംഭത്തിന് തുടക്കം. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ചരക്കുനീക്കം സംബന്ധിച്ച് ഒമാനുമായുള്ള കരാർ അന്തിമഘട്ടത്തിലെന്ന് ഇറാൻ. ഭാവിക്ക് അനുയോജ്യമായ വിദ്യാഭ്യാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. കേരളത്തിൽ മഴക്കെടുതി തുടരുന്നു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മെറ്റോയുടെ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന ദൃശ്യങ്ങൾ, ഡീപ്പ് ഫേക്ക് ഉൾപ്പെടെയുള്ള ഉള്ളടക്കങ്ങൾ പ്രചരിച്ചതിൽ കേന്ദ്ര സർക്കാരിനോട് ക്ഷമാപണം നടത്തി മെറ്റ സിഇഒ മാർക്ക് സക്കർബർഗ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
5: ആകാശവാണി.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
3: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
5: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
4: അപ്പൊ പഴയ ചോയ്സോ?
5: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
4: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
5: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
4: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
5: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
4: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
6: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് ആൻഡ് ജെ മോൾ, കരുനാഗപ്പള്ളി.
7: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
8: ഓണം വന്നോ, ഇനി രശ്മി ഹാപ്പി ഹോംസിൽ ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: തിരികെ താം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2-ൽ ഓണാട്ടുകര പാസഞ്ചർ. കൂടെ ഉള്ളത് ഞാൻ ആർജെ സുമയ്യാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വളരെ വലിയൊരു ദിവസത്തിൻ്റെ ഒരു ഓർമ്മ പങ്കുവെച്ചുകൊണ്ടാണ് ഇന്നത്തെ ഒരു ദിവസം നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. കാര്യം ഇന്ന് ഹിരോഷിമ ഡേ എന്നത് ഒരു ദുഃഖം ഓർമ്മിപ്പിക്കാൻ മാത്രമല്ല, ഇത് നമ്മളെ ഒരു ചോദ്യം ചോദിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ശക്തി എന്നത് എന്താണ്? യുദ്ധം കൊണ്ട് നമ്മൾ നേടുന്നത് എന്താണ്? ശാന്തി എത്ര വിലപ്പെട്ടതുമാണെന്ന്. ഹിരോഷിമ നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് പറയുന്നത് വലിയ ശക്തി കൈവശം വെക്കുന്നതിലല്ല, അതിനെ ഉപയോഗിക്കാതിരിക്കുന്നതിലുള്ള മനുഷ്യത്വത്തിലാണ്. ഇന്ന് നമ്മൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ വഴക്കിടുമ്പോൾ ഈ ഒരു ദിനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പീസ് ഈസ് എ ചോയ്സ്. സമാധാനം എന്ന് പറയുന്നത് ഒരു ചോയ്സാണ് കേട്ടോ. ഒരു നഗരം, ഒരു ചരിത്രം, ഒരു മുന്നറിയിപ്പ്. ഹിരോഷിമ നമ്മളോട് പറയുന്നത് ഇതാണ്, ഇത് വീണ്ടും ആവർത്തിക്കരുത്. ഇത് ഹിരോഷിമ ഡേയിൽ നമുക്കൊരു വാക്ക് പറയാൻ, ഒരു യുദ്ധം ഇല്ല, സമാധാനം മാത്രമേ ഉള്ളൂ. ഞാൻ ഇതാണ് നിങ്ങളോട് പറഞ്ഞത്. ഇതൊരു ഓർമ്മിപ്പിക്കേണ്ട ഒരു കഥയാണ്. കാരണം ഇതിൽ നിന്നും ഉയർത്ത് എഴുന്നേറ്റ് വന്നവരാണ് വീണ്ടും ജപ്പാൻകാർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ജീവിതത്തിൽ നഷ്ടം വന്നിട്ട് പിന്നീട് ഉയർത്തെഴുന്നേൽക്കാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കും എന്ന് നിങ്ങളോട് ചോദിക്കാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. അഭിപ്രായം പറയാൻ വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 9544700012 എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പെട്ടെന്ന് പറയാം. അതായത് നാളെ ഇപ്പം നമ്മളുടെ ഒരു ജോലി പോയി, ഒരു ബന്ധം അവസാനിച്ചു, ഒരു സ്വപ്നങ്ങൾ തകർന്നു, അപ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത് എനിക്കെന്ത്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നതെന്നല്ലേ. പക്ഷെ സത്യം എന്തെന്നാൽ നഷ്ടം എന്നത് വാക്കല്ല, അതൊരു അവസാനവുമല്ല, അതൊരു പുതിയ തുടക്കത്തിൻ്റെ ഒരു സിഗ്നലാണ്. ഒരു മരം വീഴുമ്പോൾ ഒരു ശബ്ദമുണ്ടല്ലേ, പക്ഷെ ഒരു മുള പൊട്ടുമ്പോൾ ശബ്ദമില്ല. അതുപോലെ നമ്മളുടെ വളർച്ചയും ശബ്ദമില്ലാതെ തന്നെ നടക്കണം. ജീവിതം നമ്മളെ തകർക്കാനല്ല, നമ്മളെ കൂടുതൽ ശക്തമാക്കാനാണ് പരീക്ഷിക്കുന്നത്. നഷ്ടത്തിന് ശേഷം ഉയർത്തെഴുന്നേൽക്കുന്നവരാണ് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു കഥകൾ എഴുതുന്നത്. ഇന്നലെ തോറ്റവൻ, ഇന്ന് ശ്രമിക്കുന്നവൻ, നാളെ വിജയിക്കുന്നവൻ, അതെ അത് നിങ്ങൾ തന്നെയാകാം. ഇന്ന് നിങ്ങൾ നഷ്ടപ്പെട്ടത് എന്തായാലും അതൊരു പാഠമായി കാണണം, ഒരു അവസരമായി കാണണം. കാരണം ജീവിതം നമ്മളെ ഒരിക്കലും ഒഴിഞ്ഞുവിടില്ല, അത് വീണ്ടും വീണ്ടും നമുക്ക് ഒരുപാട് അവസരങ്ങൾ നൽകും. ആ അവസരങ്ങൾ ഏതാണെന്ന് അത് കണ്ടെത്തി അത് പ്രായോഗികപ്പെടുത്തുന്നതിലാണ് നമ്മളുടെ ഒരു മിടുക്കും കഴിവും കാര്യങ്ങളും എല്ലാം ഇരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: ഹലോ, നമസ്കാരം. കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം.
0: പറഞ്ഞോളൂ.
1: ഒരു വ്യക്തി നന്നായാൽ സമൂഹം മുഴുക്ക നന്നാവും എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല. നമ്മളൊരു യുദ്ധം തുടങ്ങി വെച്ചു കഴിഞ്ഞാൽ ആ രാജ്യം മൊത്തം നശിക്കപ്പെടുകയാണ്.
0: അവിടെയുള്ള
1: നമ്മുടെ ലോകമുള്ള എല്ലാ രാജ്യങ്ങളും, എന്റെ ഒരു അറിവിൽ 200 രാജ്യങ്ങളുണ്ടെന്നാണ് അറിവ്, എന്റെ ഒരു ചെറിയ അറിവാണേ.
0: അല്ല, നമ്മള് ലോകയുദ്ധങ്ങളെ പറ്റിട്ട് നമുക്ക് സംസാരിക്കണം, നമുക്ക് നമ്മുടെ വീട്ടിലെ യുദ്ധങ്ങളെ പറ്റിട്ട് സംസാരിക്കാം.
1: ലോകയുദ്ധത്തെയും കുറിച്ച് സംസാരിക്കുന്നത് വീട്ടിലെ യുദ്ധത്തെയും കുറിച്ച് സംസാരിക്കുകയാണ്. ലോകയുദ്ധങ്ങൾ എന്ന് പറയുമ്പോ ഒരു യുദ്ധം പ്രഖ്യാപിക്കാൻ എളുപ്പമാണ്, പക്ഷേ അവിടുത്തെ നഷ്ടങ്ങളും നിരപരാധിയായിട്ട് ശിക്ഷിക്കപ്പെടുന്നു. ചിലപ്പോൾ ഒരു ക്രൂരതയുള്ള ഒരു മനുഷ്യനോട് ഇത് കാണിക്കാൻ വരും, അല്ലെങ്കിൽ രാജ്യം എന്തെങ്കിലും കാണിച്ചാൽ രാജ്യത്തിനോടുള്ള ഒരു ക്രൂരതയായിരിക്കും ഒരാളെ യുദ്ധത്തിന്, ഒരു രാജ്യത്തിന് ഒരു പ്രസിഡന്റ്
0: തയ്യാറാവുന്നത്.
1: പക്ഷേ അവിടെ എത്രയോ നിരപരാധികളാണ് കൊല ചെയ്യപ്പെടുന്നത്, ഒരു രാജ്യത്തിനുള്ള വൈരാഗ്യത്തിൽ എത്രയോ കോടി ജനങ്ങളെ കൊന്നെടുക്കുന്നത്. അപ്പൊ അതില് ഒന്നുമില്ല, ഒരു ആ ഒരു ശത്രുതയാണ്. ഒരു ജീവിതമായാലും ഒരു മനുഷ്യനുണ്ടാകുന്ന ഒരു ശത്രുതയാണല്ലോ ഒരു കൊലപാതകത്തെ ചെന്ന് കലാശിക്കുന്നത്. അതേപോലെ ഒരു രാജ്യത്തിനുള്ളൊരു ഒരു ശത്രുതയാണല്ലോ അത്രയും ജനങ്ങളെ കൊന്നെടുക്കുന്നത്. അപ്പൊ ആ കൊന്നെടുക്കുന്നതിൽ എന്തോ പരിഹാരം, അവിടെ ഒരു പുല്ലുപോലും മുളയ്ക്കുന്നില്ല. പിന്നെ അത് പിടിച്ചടക്കിയാൽ അവര് പിന്നെ എന്തെല്ലാം അതിനകത്ത് ചെയ്തിട്ടാ അത് ഉയർത്തെണീക്കേണ്ടത്? എത്രയോ കാലങ്ങളെടുക്കും ഉയർത്തെണീക്കാൻ, ഒരിക്കലും അത് സംഭവിക്കില്ല. അപ്പം യുദ്ധം ചെയ്യുന്നവരും കുടുംബത്തോട് യുദ്ധം ചെയ്യുന്നവരും വീട്ടിൽ യുദ്ധം ചെയ്യുന്നവരെല്ലാം ചിന്തിക്കുക, നഷ്ടം മാത്രമേ ഉള്ളൂ, ലാഭം ഇതിനകത്ത് ഒന്നും കിട്ടില്ല. സമാധാനം കിട്ടണമെങ്കിൽ ക്ഷമയോടെയും സമാധാനത്തോടെയും മുന്നോട്ട് നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഒരു ശത്രുത വെച്ച് പുലർത്തിയാലും എന്തിനും നമ്മൾ ശത്രുതയോടെ ആരെ നേരിടുന്നു അത് നഷ്ടത്തിലേ വരുത്തുള്ളൂ. ലാഭം ഒരിക്കലും ഉണ്ടാവില്ല, സമാധാനവും സന്തോഷവും കിട്ടത്തില്ല. ക്ഷമയോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയും നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ എടുത്തിയാടി ഒരു കാര്യങ്ങളും ചെയ്യരുത്. ഈ 10 പ്രാവശ്യങ്ങളും നമ്മൾ ആലോചിക്കണം, നമ്മുടെ കുടുംബത്തെ കുറിച്ച് ചിന്തിക്കണം, നമുക്ക് മക്കളുണ്ട്, ഭാര്യയുണ്ട്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ബാക്കിലോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്കും ഒരിക്കലും ഒരു തെറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ നമ്മുടെ
0: നമ്മൾക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക്, ഇന്നത്തെ ദിവസത്തിന്റെ ടോപ്പിക്കിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അത് പറയുമ്പോൾ അത് വിട്ടുപോകുന്നുണ്ട്. അതായത് നമുക്ക് ജീവിതത്തിൽ ഒരു കാര്യം നഷ്ടപ്പെട്ടു, അതായത് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് നഷ്ടപ്പെട്ട് ഏതെങ്കിലും ഒരു അവസരം നമുക്ക് നഷ്ടപ്പെട്ടിട്ട് അവിടുന്ന് ഉയർത്തെഴുന്നേൽക്കാനായിട്ടൊരു സമയം, ഒരു അവസരം കഴിഞ്ഞുകഴിഞ്ഞാൽ അത് എന്തായിരിക്കും? അത് നിങ്ങളുടെ ഒരു ജീവിതത്തിൽ അത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ അത് ഏതായിരിക്കും എന്നുള്ളൊരു ചോദ്യമാണ്.
1: തീർച്ചയായിട്ടും എന്റെ ജീവിതം തന്നെ അനുഭവമാണ്. അതായത് എന്റെ ഹസ്ബൻഡ് എന്നെ നല്ലപോലെ കെയർ ചെയ്ത്, ഞാൻ വിവാഹം കഴിഞ്ഞ ശേഷം എന്റെ ഹസ്ബൻഡ് എന്നെ നല്ലതുപോലെ സംരക്ഷിച്ച്, അപ്പം നല്ല ജീവിതമായിരുന്നു, ലൈഫ് ഒക്കെ നല്ലതായിരുന്നു. ഞാൻ വിഷമങ്ങളൊന്നും, കഷ്ടപ്പാടും ദുഃഖവും ജീവിതവും ഒക്കെ അതിനകത്തുള്ളതാണല്ലോ. അതിനെയെല്ലാം കാരണം ചെയ്ത് എന്റെ ഹസ്ബൻഡോട് ഞാൻ സന്തോഷമായിട്ട് ജീവിക്കുമ്പോഴാണ് കോവിഡ് വന്ന് എന്റെ ഹസ്ബൻഡിനെ കൊണ്ടുപോയത്. അതൊരു വലിയൊരു തകർച്ചയായിരുന്നു. പക്ഷെ അതിൽ നമുക്ക് ഉയർത്തെണീറ്റില്ല പറ്റൂ. അപ്പൊ എന്റെ മോൾ 5-ാം ക്ലാസ്സിൽ പഠിക്കുക, എന്റെ മോൻ 10-ാം സ്റ്റാൻഡേർഡില്. ഇയാളെ റിസൾട്ട് പോലും വന്നില്ല. അപ്പൊ എന്റെ ഹസ്ബൻഡ് ജൂൺ 3, 2021 ജൂൺ 3-ാം തീയതിയാണ് പല്ലിയത്ത് ഹോസ്പിറ്റലിൽ കിടന്ന് മരിക്കുന്നത് കോവിഡ് വന്ന്. അപ്പൊ എന്റെ ലൈഫ് എല്ലാം നല്ലപോലെ, പക്ഷെ ഞാൻ അദ്ദേഹത്തിനോടൊപ്പം എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു. അപ്പൊ എനിക്ക് അന്നേരം ഒരു എനർജി പവർ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊരു ബിസിനസ് ഉണ്ടായിരുന്നു എനിക്ക്, ചെറിയൊരു തുണിയുടെ ഉത്പാദത്തിന്റെ ബിസിനസ്. അതായത് എന്റെ മോളെ ഡെലിവറി കഴിഞ്ഞ 6-ാം മാസം കഴിഞ്ഞപ്പോ തുടങ്ങിയ ചെറിയ ബിസിനസ്. നമുക്ക് കൊല്ലത്ത് എന്റെ മാമാക്ക് കടയുണ്ട്. അപ്പൊ മാമ പറഞ്ഞു, ഇത്രയും പഠിപ്പൊക്കെ ഉള്ള ഒരാളല്ലേ ജോലിക്കും വിടത്തില്ല, ഇയാള് വീട്ടിൽ നിന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോ ഇയാൾക്ക് ഒരു വരുമാനം ആവുമെന്ന് പറഞ്ഞു. എന്റെ മാമ എന്നെ ഹെൽപ്പ് ചെയ്ത് ക്ലോത്ത് കൊണ്ട് ഞാൻ അടുത്തങ്ങോട്ട് ബിസിനസ് ചെയ്ത്, ഇപ്പൊ ഞാനത് 17 വർഷമാകുമ്പോ ബിസിനസ് തുടങ്ങിയിട്ട് ഹസ്ബൻഡും മരിച്ചുപോയി. പക്ഷെ എനിക്കതിന്ന് ഉയർത്തെണീക്കാൻ പറ്റിയില്ല. പക്ഷെ എന്റെ മക്കൾ എന്നെ ഉയർത്തെണീപ്പിച്ചു. ഇപ്പൊ ഞാൻ വളരെ ഹാപ്പിയാണ്, സന്തോഷത്തോടെ എന്റെ ലൈഫ്.
0: നമുക്ക് കൂടെയുള്ള ഒരാളുടെ നഷ്ടം എന്ന് പറയുന്നത് നമ്മൾക്ക് താങ്ങാൻ പറ്റാവുന്നതിലും വലുതാണ് അല്ലേ. അതായത് നമ്മൾ കണക്ക് കൂട്ടിയിട്ടായിരിക്കത്തില്ല ഓരോ കാര്യങ്ങളും പോകുന്നത്. അപ്പോൾ ചിലപ്പം ലൈഫ് നമുക്ക് ഭയങ്കര മീൻഫുള്ളായിട്ട് തോന്നും. കാര്യം നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യം നമുക്ക് സംഭവിക്കുമ്പോൾ അതൊരു വലിയൊരു തട്ടുകേടായിട്ട് നമുക്ക് എവിടെയെങ്കിലും കിടക്കാം. അപ്പം നമ്മൾ ഈ നമ്മളോട് തന്നെ ചിന്തിക്കുമ്പോൾ, അയ്യോ എന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്, എനിക്ക് മാത്രം ഇങ്ങനെ നടക്കുന്നത് എന്ന് നമുക്ക് തോന്നും. പക്ഷെ അതങ്ങനെയല്ല, അത് ഓരോ സമയത്തിനനുസരിച്ച് നമുക്ക് വരുന്ന ഓരോ മാറ്റങ്ങളാണ്. ചിലപ്പം ഒരു മോശം അനുഭവം നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും രീതിയിൽ നന്നാവാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ ലെസൺസ് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടോ, നമ്മൾ കുറച്ച് കൂടുതൽ പാഠങ്ങൾ അതിനകത്ത് നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ ആയിരിക്കും ഇങ്ങനൊരു കാര്യം നമുക്ക് കൊണ്ടിട്ട് തരുന്നത്. അപ്പോൾ ആ ഒരു സാധനം എന്ന് പറയുന്നത് നമ്മൾ ഒളിച്ചോടിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രശ്നത്തെ നേരിടാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതിൽ കൂടെ തന്നെ പോകണം. അതിനകത്ത് ഇനി എന്തോ ആയിക്കോട്ടെ, എന്ത് കാര്യമോ ആയിക്കോട്ടെ, അത് നമ്മൾ ഫേസ് ചെയ്യുക. അത് നമ്മൾ ഫേസ് ചെയ്ത് കഴിഞ്ഞാലേ അതിൽ നിന്ന് നമുക്കൊരു അനുഭവം കിട്ടും. ഇതെങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഈ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടത്, നല്ലതോ ചീത്തയോ, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമുക്ക് ആ ഒരു കാര്യം ഫേസ് ചെയ്യുക. ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്തു നിന്ന് ഒരു പാഠം കിട്ടും. ആ പാഠം നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനും പോകുന്നില്ല. കാര്യം കഷ്ടപ്പാടിലൂടെ നമ്മളിങ്ങനെ കഷ്ടപ്പെടലിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരുപാട് ഒരുപാട് ഒരുപാട് ലെസൺസ് ഉണ്ട്. അതൊരിക്കലും നമുക്ക് പിന്നീട് അത് നമുക്ക് ആ ഒരു നമ്മൾ ആ ഒരു പാഠം പഠിക്കാതെ ജീവിതത്തിൽ നിന്ന് പോകില്ല എന്നുള്ളൊരു കാര്യമാണ് നമുക്കിതിനകത്ത് നിന്ന് പറഞ്ഞു വരാനുള്ളത്. അപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 9444704912. ഇത് എൻ്റെ റേഡിയോ 91.2 ലോണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജി സുമയാണ്. വ്യത്യസ്തമായിട്ടുള്ള നല്ല കിഡിലൻ അഭിപ്രായങ്ങളൊക്കെ പോരട്ടെ കേട്ടോ.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഒണാട്ടുകര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പം നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊരവസരം നഷ്ടപ്പെട്ടിട്ട് അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനായിട്ടൊരു വീണ്ടും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അതെന്തായിരിക്കും എന്നുള്ളൊരു ചോദ്യമാണ്. അതായത് നമ്മുടെ ജീവിതം ഒരിക്കലും നമ്മളിങ്ങനെ അങ്ങ് നീ അങ്ങ് പൊക്കോ, നീ എവിടെയെങ്കിലും പോയി അങ്ങ് പറ്റിക്കോ എന്നും പറഞ്ഞിട്ട് നമ്മളെ അങ്ങ് ഒഴിഞ്ഞൊന്നും വിടത്തൊന്നുമില്ല. അത് വീണ്ടും വീണ്ടും വീണ്ടും നമുക്ക് അവസരങ്ങൾ നൽകും. ഒരിക്കൽ വീണാൽ വീണും വീണ്ടും എഴുന്നേൽക്കുക, അതാണ് ജീവിതത്തിൻ്റെ സത്യമായിട്ടുള്ളൊരു ജയം. അതാണ് നമ്മൾ ഞാൻ നിങ്ങളോട് കുറച്ച് നേരമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 9444709912 എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം പെട്ടെന്ന് പറഞ്ഞോളൂ കേട്ടോ. ഒരു ദിവസം എല്ലാം നന്നായി പോകുന്ന പോലെ നമുക്ക് തോന്നും, എന്നാൽ അടുത്ത ദിവസമോ എല്ലാം കൈവിട്ടു പോകും. ഒരു ജോലി, ഒരു പ്രിയപ്പെട്ട വ്യക്തി, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും, അത് നമ്മളെ തന്നെയോ വേണമെങ്കിലാകാം. അപ്പോഴാണ് നമ്മൾ നിശബ്ദമായിട്ടിങ്ങനെ ചോദിക്കുന്നത്, ഞാൻ ഇനി എന്ത് ചെയ്യും, ഇവിടെ നിന്നും വീണ്ടും തുടങ്ങാനാവോ എന്നൊക്കെയുള്ള കുറച്ച് കാര്യം. സത്യം പറയട്ടെ, ജീവിതത്തിലെ നഷ്ടം വരുന്നത് നമുക്ക് മാത്രമല്ല, അതെല്ലാവർക്കും വരും. പക്ഷെ എല്ലാവരും ഉയർത്തെഴുന്നേൽക്കില്ല. എന്തുകൊണ്ട്? കാരണം വീഴുന്നത് എളുപ്പമാണ്. എഴുന്നേൽക്കാൻ എന്ത് വേണം നമുക്ക്? ധൈര്യം വേണം. ഒരു കുഞ്ഞ് നടക്കാൻ പഠിക്കുമ്പോൾ അത് എത്ര തവണ വീഴും അല്ലേ? പക്ഷെ അതൊരിക്കലും ഇനി നടക്കില്ല എന്ന് പറയുന്നുണ്ടോ? അങ്ങനൊന്നും പറയാറില്ലല്ലോ. അതേപോലെ നമ്മളും ഒരിക്കൽ നമ്മളെ തന്നെ വിശ്വസിച്ചാൽ വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ കഴിയാത്തതായിട്ടൊന്നുമല്ല, നഷ്ടം നമ്മളെ തകർക്കാനും അല്ല വന്നത്, അത് നമ്മളെ മാറ്റാനാണ് വന്നത്. നമ്മൾ ആരാണെന്ന് കാണിക്കാൻ, നമ്മളിലുള്ള ശക്തി എന്താണെന്ന് മനസ്സിലാക്കാൻ, നമ്മൾ എത്ര ദൂരം പോകണമെന്ന് പഠിപ്പിക്കാൻ. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, എല്ലാം കഴിഞ്ഞു, ഇനി ഒന്നും ഇല്ല, വരത്തില്ല എന്നുള്ളൊരൊന്ന് ആ ഒരു ഫീലിംഗ് നിങ്ങളുടെ മനസ്സിലുണ്ടോ? എന്നാലൊരു കാര്യം ഓർക്കണം കേട്ടോ, ഇത് നിങ്ങളുടെ കഥയുടെ അവസാനത്തെ പേജൊന്നുമല്ല, ഇതൊരു ചാപ്റ്ററിൻ്റെ ഒരു പുതിയ തുടക്കമായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. നഷ്ടം വന്നാൽ നമ്മൾ കരയും, നമ്മൾ തളരും അല്ലേ? എന്നാൽ ഒന്ന് നിർത്തി ഒന്ന് ശ്വാസം എടുത്തേ കണ്ടോ. അപ്പോൾ അവിടെ നമ്മളൊന്നും നിർത്തി നിൽക്കുന്നതൊന്നുമില്ല, കാരണം ജീവിതം നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. ഒരുപാട് അവസരങ്ങളും ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് പാഠങ്ങളുമൊക്കെ ആയിട്ട് ജീവിതം നമുക്കിങ്ങനെ ഒരുപാട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരും. ഒരു കാര്യം സത്യസന്ധമായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും എല്ലാം ഹാപ്പി സ്റ്റോറീസാണ് കാണുന്നത് അല്ലേ? പക്ഷെ അതിൻ്റെ പുറകിൽ ഒരാളും ലൈഫ് അങ്ങനെ ഈസി ആയിട്ട് ജീവിക്കുന്ന ഒന്നുമില്ല. എല്ലാവർക്കും ഓരോ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. അങ്ങനെ ജീവിതത്തിൽ ഒരു വലിയ നഷ്ടം വന്നതിന് ശേഷം വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് വേറൊരു ചോദ്യം. അപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും ബ്രേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് എണീറ്റ് വീണ്ടും ലൈഫ് സെറ്റാക്കിയവരുണ്ട്. അതാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന തിരിച്ചുവരവിൻ്റെ കഥകളെന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് വിളിച്ചോളൂ, വിളിക്കുന്ന നമ്പർ മറക്കണ്ട, 9444709912. ഇത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ.

സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മാൾ, കരുനാഗപ്പള്ളി.

0: തിരികേറ്റം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2-ൽ ഓണാട്ടുകാരെ പാസഞ്ചർ കൂടെയുള്ളത് ഞാൻ ആർച്ചി സുമയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ നഷ്ടപ്പെട്ട ഒരവസരം നിങ്ങൾക്ക് തിരികെ ലഭിക്കുകയാണെങ്കിൽ അത് നിങ്ങളെങ്ങനെ ആ ഒരു അവസരത്തെ നിങ്ങൾ ഉപയോഗിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു തിരിച്ചു വരവിൻ്റെ കഥ എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യമായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരുപാട് ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണിത് അല്ലേ. അതായത് നിങ്ങൾ കേട്ടോ, ഒരു ഫേസിലെല്ലാം നഷ്ടപ്പെട്ട ഒരാളാണ് ഇന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് ജീവിതം ഇങ്ങനെ കെട്ടിപ്പടിക്ക് തിരിച്ച് വന്നിരിക്കുന്നു. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നഷ്ടമെന്ന് പറയുന്നത് ഒന്നിൻ്റെ ഒരു അവസാനമല്ല, അതൊരു വീണ്ടും വീണ്ടും വീണ്ടും ഉള്ള ഒരു റീസെറ്റ് ബട്ടണാണത് കേട്ടോ. അതായത് നിങ്ങളുടെ ലൈഫിൽ ആ ബിഗ് വലിയ ആ ഒരു സെറ്റ് ബാക്ക് എന്തായിരുന്നു, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചേഞ്ച് ചെയ്തു, നിങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോഴും ആ ഒരു കാര്യത്തിൽ ഇങ്ങനെ കുടുങ്ങി നിൽക്കുകയാണോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ചെറിയ റിമൈൻഡർ, അത് നിങ്ങൾ സ്ലോ ആയി പോകുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ സ്റ്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്, നിങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അനങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോഴൊക്കെ ജീവിതം നമ്മളെ ഒറ്റയ്ക്ക് വിടും, അത് നമ്മളുടെ ആ ഒരു പണിഷ്മെൻ്റ് തരാൻ വേണ്ടിയിട്ടൊന്നുമല്ല, അത് നമ്മൾ എന്താണെന്നറിയാൻ തന്നെ കിട്ടുന്നൊരവസരമാണത് കേട്ടോ. അത് നമ്മൾ നഷ്ടം നമ്മളെ തകർക്കുമ്പോൾ അത് നമ്മളെ പുതിയ രൂപത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഒരു ഡയമണ്ട് പ്രഷറിൽ നിന്നാണ് ഉണ്ടാകുന്നത്, നമ്മളുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രഗിൾസിൽ നിന്നാണ് മറ്റു പല മാറ്റങ്ങളും നമുക്ക് ഉണ്ടാവുന്നത്. ഇന്ന് നിങ്ങൾ എവിടെയാണെങ്കിലും ഒരു പ്രോമിസ് നിങ്ങളോട് തന്നെ ചെയ്യുക, ഞാൻ വീണ്ടും തുടങ്ങും, ഞാൻ ഇവിടെ നിർത്തില്ല, കാരണം എൻ്റെയാണ് ബെസ്റ്റ് കംബാക്ക് സ്റ്റോറി. എല്ലാ കാര്യങ്ങളും ഒരു വലിയ കുറച്ച് എന്തെങ്കിലും മോശപ്പെട്ട കാര്യങ്ങൾക്ക് ശേഷം മാത്രമേ കുറച്ച് നല്ല കാര്യങ്ങളുണ്ടാവൂ എന്ന് നമ്മൾ എന്നും പറയുമല്ലോ. അതേപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളും കേട്ടോ. ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ദാണ്ട് ഒരു പാസഞ്ചർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
1: ഇപ്പോ ഞാൻ കൂടുതൽ സംസാരിക്കുന്നുണ്ട്, ഇപ്പൊ സുമയ്യ പറഞ്ഞതെല്ലാം എന്റെ ജീവിതത്തിൽ സംഭവിച്ചതാ. ഒരു പത്ത്
0: അപ്പൊ ചേട്ടൻ നിന്ന് കുറച്ച് കൂടുതൽ സംസാരിക്കണോ, കാര്യം ചേട്ടൻ എപ്പോഴും ഒരു പോയിന്റ് ഇങ്ങിട്ട് വന്നിട്ട് അങ്ങ്
1: പോവാസാരിക്കുന്നു. പിന്നെ പാസഞ്ചർ എല്ലാം ഞാൻ പറയുന്ന എല്ലാവരും പറയുന്നു, അപ്പൊ പിന്നെ കൂടുതൽ നീട്ടണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ്, എന്നാലും ഒരു 14 വർഷത്തിന് മുമ്പ് ഞാൻ പറഞ്ഞ ഈ FM റേഡിയോ തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ്, അത് അവരെ കഴിഞ്ഞ ശേഷം FM റേഡിയോയിൽ നിന്നാണ് ഞാൻ ഒരു പത്ര മാറ്റം എനിക്ക് സംഭവിച്ചത്. അത് BJ മുതലിഞ്ഞു
0: പോകും.
1: അപ്പൊ ഞാനൊരു തെമ്മാടി ഒരു ഭയങ്കര മദ്യപാനി, എന്റെ ജീവിതം പോയി ഇല്ല എന്ന് ഞാൻ പക്ഷേ ഇപ്പൊ ഞാൻ ഉയർത്തെഴുന്നേറ്റ് ഇപ്പൊ ഈ നിമിഷവും എനിക്ക് പിന്നെ ഭയങ്കര കത്തലുകളുണ്ട്, അവിടെ നിന്നെല്ലാം ഞാൻ ഉയർത്തിനേക്കും. അപ്പൊ ഞാൻ ചെയ്തേണ്ടാവും 10 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ചെയ്തത് എന്നെ ഞാൻ സ്നേഹിക്കേണ്ടത്. ഇപ്പൊ കമ്പ്യൂട്ടറിനകത്തിൽ അടിച്ചു വെക്കുന്ന പോലെ ഇങ്ങനെ ഒരു എന്റെ തെറ്റുകുറ്റം. അപ്പൊ ആ പേപ്പർ എടുത്ത് നോക്കിയപ്പോ മൊത്തം ചുവപ്പ് മഴ വെച്ച് വരച്ചിരിക്കും. എനിക്ക് പിന്നെ ഇതെല്ലാം മാറ്റാം. ഞാൻ ഈ ആയുധം താഴെ വെച്ച് ഇപ്പൊ എന്റെ ഏറ്റവും വലിയൊരു ആയുധം സമാധാനമാണ്, ശരിയാണ്. ആ രണ്ട് ചീത്ത ഒരടി അടിച്ചാൽ പോലും ഞാൻ കൊണ്ടുപോകുന്നു പോകും. എന്താണ് ഞാൻ ചോദിച്ചത്? പക്ഷെ ഞാൻ വീട്ടിൽ വന്നിരുന്ന ആലോചിക്കുന്നു. അപ്പൊ അതൊക്കെ നിന്നെ കാരണമുണ്ട് അതുകൊണ്ട്. അപ്പൊ ഇപ്പൊ വൈരാഗ്യവേയില്ല, എല്ലാവർക്കും സ്നേഹം. എനിക്ക് പ്രത്യേകിച്ച് ഒരു മതമൊന്നുമില്ല, എനിക്ക് എല്ലാവർക്കും എല്ലാരും പ്രവാചകന്മാരാണ്. അതുകൊണ്ട് ഞാനിപ്പോ വളരെ സന്തോഷമാണ്. പക്ഷെ ഈ FM റേഡിയോ കേൾക്കുന്നതും വഹിക്കുന്നതിനകത്തൊക്കെ ഒരുപാട് എതിർപ്പുണ്ട്. അങ്ങനെ എല്ലാം ഞാൻ അതിജീവിച്ച് ഇഷ്ടം പോലെ പുസ്തകം ശേഖരം ഞാൻ ബാക്കി മേടിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് പിന്നെ വായനയിലൂടാണ് ഞാൻ ഈ അറിവെല്ലാം സഹായിച്ചിരിക്കുന്നത്. പെട്ടെന്ന് എനിക്ക് ഓർമ്മത്തിന് ഒറ്റ കാര്യത്തെ പറഞ്ഞു തന്നിരുത്താം. ഈ വൈരാഗ്യം പാടില്ല, വൈരാഗ്യം കൊണ്ട് മനുഷ്യനെ സമീപിക്കാൻ പാടില്ല. അതിന്റെ ഒരു ഒറ്റ സുമയ്ക്ക് ഈ കേൾക്കുന്നവർക്ക് എല്ലാം അറിയാം, ഇത്തരം കാര്യം തന്നെ അറിയാം. എന്തൊരു വൈരാഗ്യായിരുന്നു, അയാൾ വിവാഹം പോലും കഴിച്ചിട്ടില്ല. അവസാനം വിവാഹം കഴിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ സ്വയം വെടിവെച്ച് മരിക്കുക ചെയ്ത്.
0: കൂടുതൽ ചോദ്യമൊന്നുമില്ല, കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. ചേട്ടൻ നല്ലൊരു പോയിന്റൊക്കെ ഇട്ട് തന്നിട്ട് അങ്ങോട്ടങ്ങ് പോവും, അതാണ് മോഹനൻ ചേട്ടൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് ചേട്ടൻ ഇത് പറഞ്ഞു നിർത്തിയത് ആരോടും വൈരാഗ്യം പാടില്ല എന്നാണ്. നമ്മൾ ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഒരു മരം മുറിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ശബ്ദം കേൾക്കും അല്ലേ, വലിയ ശബ്ദങ്ങൾ നമ്മൾ കേൾക്കും. പക്ഷെ ഒരു വിത്ത് മുളയ്ക്കുമ്പോഴോ മുള പൊട്ടുമ്പോഴോ കേൾക്കാറുണ്ടോ? ഇല്ലല്ലോ. അതേപോലെ തന്നെയാണ് ഓരോ വളർച്ചയും. അതിപ്പോൾ നമുക്ക് നമ്മളുടെ ആ ഒരു വളർച്ചയുടെ ആ ഒരു വഴിയിൽ ആരോടെങ്കിലും ഒരു ദേഷ്യമോ വൈരാഗ്യമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളത് പ്രകടിപ്പിക്കണ്ടേ, നമ്മളത് പ്രകടിപ്പിക്കണ്ട, നമ്മൾ നിങ്ങൾ നിങ്ങളുടെ വഴി നോക്കി നിങ്ങൾ പോവുക. നിങ്ങൾക്കെന്തെങ്കിലും ഉത്തരവാദിത്തങ്ങളോ നിങ്ങൾക്കെന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നോക്കി നിങ്ങൾ പോവുക. നിങ്ങൾ ചുറ്റുമുള്ളതിനെ ഒന്നും കേൾക്കേണ്ട കാര്യമില്ല, ആര് പറയുന്നതിനെയും കേൾക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പോകുന്നത് ശരിയായിട്ടുള്ള ദിശയിലാണ്, ഞാൻ പോകുന്നത് ശരിയാണ്, എൻ്റെ വഴി ശരിയാണ് എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആര് പറയുന്നതിനെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ശരികൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ആ സമയത്ത് നിങ്ങൾക്ക് ആരോടെങ്കിലും വൈരാഗ്യമോ ദേഷ്യമോ പ്രതികാരമോ വല്ലതും തീർക്കാനുണ്ടെങ്കിൽ അതിലേക്കും നിങ്ങൾ പോകണ്ട. കാര്യം അപ്പോൾ അത് നിങ്ങളുടെ ആ ഒരു ഏതെങ്കിലും ഒരു വിജയം കാണാനിരിക്കുന്ന ഒരു പോയിന്റ് ആണെങ്കിൽ അത് നിങ്ങളെ ഡിസ്ട്രാക്റ്റ് ചെയ്യും. അപ്പം ആ ശ്രദ്ധയിലോട്ട് നിങ്ങൾ പോകും. എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കാര്യത്തിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
2: ഹലോ, നമസ്കാരം മോളെ.
0: നമസ്കാരം, കുറച്ച് ദിവസമായല്ലോ.
2: സുഖമില്ലായിരുന്നു മോളെ.
0: എന്തു പറ്റി
2: പറയണ്ട മോളെ, ഒരു നടുവേദനയായിരുന്നു. അതൊരു നല്ല പ്രശ്നമായിട്ട് അങ്ങ് വന്നു.
0: ഓക്കെ, അപ്പം
2: ടോപ്പിക്ക് കേൾക്കുന്നുണ്ട്.
0: ആ പറഞ്ഞോളൂ
2: മോളെ. മനുഷ്യൻ എപ്പോഴും ഇച്ചിരി പുറകോട്ട് നിൽക്കുന്നത് നമ്മുടെ ഏറ്റവും നല്ലൊരു ഉയർച്ചയുടെ കാര്യമാണ്. നമ്മളൊന്നിനും പരിഹാരം വീട്ടണ്ട, നമുക്ക് വേണ്ടാത്ത നമ്മൾ വിട്ടേക്കുക. നമ്മള് നമുക്ക് ശരിയെന്നുള്ളത് നമ്മൾ ചെയ്യുക. പിന്നെ നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നാ നമുക്ക് കേൾക്കാം. നമ്മൾ ആവശ്യമില്ലാത്ത ഒന്നിലോട്ടും കിടക്കാൻ പോകണ്ട, അത് നമുക്ക് പിന്നെ വലിയ വീഴ്ചയില് നമ്മൾ പോകത്തുള്ളു. അപ്പൊ അതുകൊണ്ട് നമ്മള് നമ്മുടെ കാര്യം നോക്കി നമുക്ക് പറ്റുന്ന പോലെ ജീവിക്കുക. അല്ലാതെ നമ്മള് മറ്റൊരാണ്ട് ഉയർച്ചയ്ക്ക് അസൂയപ്പെടുകയോ അല്ലെങ്കിൽ മറ്റു കാര്യത്തിനായിട്ട് ശല്യം ചെയ്യുകയോ ഒരു കാരണവശാലും ഒരാളിനെയും ദ്രോഹിക്കാൻ പോകരുത്. നമുക്ക് നല്ലതായിട്ടും നമ്മള് സ്വന്തമായിട്ട് അധ്വാനിക്കാനാവുന്നവർക്ക് അധ്വാനിച്ച് നമ്മുടെ കാര്യങ്ങൾ നോക്കുക. കഴിവതും നമ്മൾ ഒരു പ്രശ്നത്തിന് ഒരാളുമായിട്ടും മുന്നോട്ട് പോകരുത്. എന്റെ അഭിപ്രായമാണ്, ക്ഷമയും സമാധാനവും നമുക്ക് എപ്പോഴും വലുത് തന്നെ. നമ്മൾ എന്തിനാ മോളെ മുട്ടം വെട്ടുന്നത്? നമ്മളെല്ലാം ഉണ്ടാക്കിയിട്ട് നമ്മൾ ജീവന് വേണ്ടി പെടഞ്ഞു ഓടുന്നു. ആ നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ നമ്മുടെ ജീവിതം എവിടം വരെ എത്തുന്നേന്ന്. നമ്മൾ എന്തെല്ലാം വെട്ടിപ്പിടിച്ച് എന്തെല്ലാം ഉണ്ടാക്കി, അമ്മയെ വേണ്ട, അച്ഛനെ വേണ്ട, മിത്രങ്ങളെ വേണ്ട, മുതലിന് വേണ്ടി മാത്രം ജീവിച്ചിട്ട് അവസാനം ജീവന് വേണ്ടി പെടഞ്ഞ് നമ്മൾ ഏതെല്ലാം തിണ്ണകളിൽ പോയി അഭയം തേടുന്നു. ഒരു നിമിഷം കൊണ്ടാണ് ഇതൊക്കെ. ഇതെല്ലാം ദൈവത്തിന്റെ കൃപയാല് നമ്മളെല്ലാവരും ഇതൊക്കെ ഒന്ന് ചിന്തിച്ച് ജീവിച്ചാൽ നമ്മുടെ ഭൂമിയിൽ നമ്മുടെ രാജ്യത്തിനും നമ്മുടെ കേൾക്കുന്ന മനുഷ്യർക്കും എല്ലാം ഇതൊരു നന്മയായിട്ട് വരട്ടെ. നല്ലൊരു ഭാവിയിലേക്ക് കടന്നു വരണം. നമ്മൾ മറ്റുള്ള ഒരു കേസിലും പെടാതെ കണ്ട് നന്മ ചെയ്യാൻ ഒക്കുമെങ്കിൽ അതൊരു നന്മ തന്നെ. അതാണ് എന്റെ ഉദ്ദേശം.
0: അതായത് നമ്മള് കുറച്ചും കൂടി എന്താ പറയാ, നമ്മള് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി, നമ്മളുടെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് മറ്റ് മോശപ്പെട്ട കാര്യങ്ങളിലേക്ക് നമ്മൾ പോവാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചില എത്തിക്സുകളും കൂടെയുണ്ട് ഇല്ലേ ലൈഫിന്. അതായത് നമ്മൾ തികഞ്ഞ ഒരു വലിയ തത്വചിന്തകനോ അല്ലെങ്കിൽ വലിയൊരു ഇതാവണമെന്നോ എന്നൊന്നുമല്ല നമ്മൾ പറയുന്നത്. ലൈഫിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് കുറച്ച് എത്തിക്സുകളുണ്ട്. അതായത് നമ്മൾ മറ്റ് ഒരു ദുഷിച്ച കാര്യങ്ങളിലേക്ക് പോവാതിരിക്കുക, മറ്റാരോടും പക വീട്ടുകയോ പ്രതികാരം വീട്ടുകയോ ചെയ്യാതിരിക്കുക, അങ്ങനെയൊക്കെ കുറേ മറ്റുള്ളവർക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. ഇതൊക്കെ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ തന്നെ ലൈഫ് നല്ല അടിപൊളിയാണെന്നേ. അപ്പം അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
3: നമസ്കാരം.
0: നമസ്കാരം.
3: ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഉണ്ടാക്കുന്നില്ലെന്ന് മാന്യത നടിച്ചുകൊണ്ട് വെച്ച് മധ്യസ്ഥയ്ക്ക് എന്ന് വെച്ച് പ്രശ്നങ്ങൾ കുളവാക്കി രണ്ടുപേരെയും കൂടെ വലുതാക്കുന്ന ആളുകളുണ്ട്. അവരുടെ ശ്രദ്ധയിലേക്കാണ് ഇന്നത്തെ സംസാരം. അതായത് മനസാവാച അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കുക. കാര്യം സമൂഹത്തെ മാന്യത നടിക്കുന്ന ആളല്ലയോ? സമൂഹത്തെ മാന്യത നടിക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം ആരും വിശ്വസിക്കത്തില്ല. എനിക്ക് ഒന്ന് രണ്ട് അനുഭവങ്ങൾ, എനിക്കല്ല എനിക്ക് ഒന്ന് അറിയാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ. ടോപ്പിക് ഇതല്ലയോ?
0: അല്ല,
3: അതായത് മറ്റൊരാളിനെ ദ്രോഹിക്കായിരിക്കും.
0: അല്ല, അതൊന്നും അല്ല.
3: പിന്നെ
0: അതല്ല ടോപ്പിക് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾക്ക് ലൈഫിൽ ഒരു കാര്യം നഷ്ടപ്പെട്ടിട്ട് തിരിച്ചു വരാനായിട്ട് നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അതെന്തായിരിക്കും എന്നുള്ള ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.
3: അല്ല, ഇപ്പൊ തൊട്ടുമുമ്പത്തെ പാസഞ്ചർ പറഞ്ഞ അങ്ങനെ അല്ല,
0: അതുമായിട്ട് റിലേറ്റ് ചെയ്ത് സംസാരിച്ചു വന്നതാണ്.
3: ആ, അത് ശരി. ആ, അതായത് അവസരം നഷ്ടപ്പെട്ടു പോയിട്ട് തിരിച്ച് കിട്ടുമ്പോൾ, ആ, ഞാൻ വളരെ പ്രയത്നത്തിൽ കൂടെ എനിക്ക് കിട്ടിയതാണ്, അത് പരമാവധി നമ്മൾ പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കുക.
0: അതെ, അതായത് നമുക്ക് ലൈഫിൽ ഒരു അവസരം പോയി കഴിയുമ്പോഴത്തേക്കും ആ അവസരം എന്ന് പറയുന്നത് നമുക്ക് തിരിച്ചു കിട്ടാനായിട്ട്, വീണ്ടും ആ ഒരു നഷ്ടപ്പെട്ട അവസരം എന്ന് പറയുന്നത് തിരിച്ചു കിട്ടാൻ കുറച്ചധികം പ്രയാസമായിരിക്കും അല്ലേ. അപ്പം അത് ആ പ്രയാസപ്പെട്ടിട്ടും നമുക്ക് ആ ഒരു അവസരം തിരിച്ചു കിട്ടുമ്പോൾ അതിനെ മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു അവസരം നിങ്ങൾ ഉപയോഗിക്കാതിരുന്നിട്ട് പിന്നെ അതിനെ പറ്റിയിട്ടൊരു നഷ്ടബോധം ഉണ്ടാവുന്നത് അത് ശരിയല്ല. അപ്പം അത് നമ്മൾ പ്രയത്നിക്കാത്തതുകൊണ്ടാണ്, അത് നമ്മൾ എന്താ പറയുക, നമ്മളത് അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് തോന്നും. അപ്പം നിങ്ങൾ അത് ചെയ്യാതിരിക്കുക, അവസരം കിട്ടിയാൽ അത് മാക്സിമം അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമ്മുടെ വിശപ്പ് രഹിത കരുനാഗപ്പള്ളി 9-ാം വർഷത്തിലേക്ക് എത്തുകയാണ്. ഉദ്ഘാടനം 8 ഓഗസ്റ്റ് വൈകുന്നേരം 4 മണിക്ക് എൻ്റെ റേഡിയോ അങ്കണത്തിൽ വെച്ചാണ് നടക്കുന്നത്. ശ്രീ ജെ ബി മേത്ര MP നിർവഹിക്കുന്നത്. ഒപ്പം ഗുരുസേവാ പുരസ്കാര വിതരണവും ഉണ്ട്. അപ്പം ഇതിനു വേണ്ടിയിട്ട് എല്ലാവരും, നമ്മുടെ ശ്രോതാക്കൾ എല്ലാവരും പങ്കെടുക്കുക. കേട്ടുകൊണ്ടേയിരിക്കും എൻ്റെ റേഡിയോ 91.2 ലോണാട്ടേറെ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരികെ എത്താം.

0: നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
2: അറിഞ്ഞില്ലേ രശ്മി, ത്രില്ലോണം. രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളിസിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

തിരികെത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർച്ചി സുമയയാണ്. അപ്പം നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് നിങ്ങൾക്ക് ലൈഫിൽ തിരിച്ചു വരാനായിട്ടൊരവസരം കിട്ടിയാൽ, നഷ്ടപ്പെട്ടടുത്ത് നിന്ന് തിരിച്ചു വരാനായിട്ടൊരവസരം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്തായിരിക്കും എന്നുള്ളൊരു ചോദ്യത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളുടെ ഇന്നത്തെ ദിവസത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു വെച്ച ഒരു ചരിത്രമുണ്ടായിരുന്നു, അത് ഇന്ന് ഹിറോഷിമ ഡേ ആയിരുന്നു എന്നുള്ളതാണ്. ഹിറോഷിമ ഡേ എന്ന് പറയുന്നത് ഒരു ദുഃഖം ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം വന്നൊരു ദിവസമൊന്നുമല്ല. ഇത് എന്താണ് ആ ഒരു കാര്യം, അതിൻ്റെ ഒരു ശക്തി എന്താണ്, എന്തുകൊണ്ടാണ്, എങ്ങനെ നമുക്ക് തിരിച്ചു വരാം എന്നുള്ളതിനെയൊക്കെ പറ്റിയിട്ട് ഈ ഹിറോഷിമ ഡേ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അല്ലേ. അതായത് ഹിറോഷിമയുടെ ചരിത്രം എന്ന് പറയുന്നത് നമുക്ക് ചെറിയ ചരിത്രമായിട്ടൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റില്ല. അതായത് ഓഗസ്റ്റ് 1945 ഓഗസ്റ്റ് 6 ഏകദേശം ഒരു 8:45 കൂടിയാണ് ജപ്പാനിലെ ഹിറോഷിമ എന്ന ഒരു നഗരം പാടെ മാറുന്നത്. അമേരിക്കയുടെ B-29 ബോംബർ വിമാനമാണ് അവിടെ പതിച്ചത്. ആകാശത്ത് നിന്നൊരു ബോംബിടുന്നു. അതൊരു സാധാരണ ബോംബല്ല, ലിറ്റിൽ ബോയ് എന്നൊരു ആറ്റം ബോംബായിരുന്നു അത്. ഒരു വലിയ പ്രകാശം, ഒരു അതിശക്തമായ സ്ഫോടനം, നിമിഷങ്ങൾക്കുള്ളിൽ ആ ഒരു നഗരം തകർന്നുപോയി. ഏകദേശം 70,000 ആളുകൾ ആ ദിവസം തന്നെ മരിച്ചു. പിന്നീട് റേഡിയേഷൻ കാരണം ആ സംഖ്യ പല മടങ്ങ് കൂടുകയാണ് ചെയ്തത്. വീട്, സ്കൂള്, ആശുപത്രി എല്ലാം നശിച്ചു. ഒരു ദിവസം ജീവനോടെ രക്ഷപ്പെട്ടവരെ ഹിബാകുഷ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അവർ വർഷങ്ങളോളം ശാരീരികവും മാനസികവുമായ വേദന അനുഭവിച്ചവരാണ്. ഇത് നടന്നത് വേൾഡ് വാർ 2 അവസാന ഘട്ടത്തിലാണ്. യുദ്ധം അവസാനിപ്പിക്കാനാണ് ഈ ബോംബ് ഉപയോഗിച്ചതെന്ന് പറയപ്പെടുന്നു. പക്ഷേ ഇത് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായിട്ട് മാറുകയാണ് ചെയ്തത്. 3 കഴിഞ്ഞ് ഓഗസ്റ്റ് 9 മറ്റൊരു ആറ്റം ബോംബ് നാഗസാക്കിയിലും വീണു. ഈ സംഭവങ്ങൾക്ക് ശേഷമാണ് ജപ്പാൻ പിന്നീട് കീഴടങ്ങുന്നത്. അതോടെ ആ ഒരു 2nd ലോക മഹായുദ്ധം അവസാനിക്കുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ എത്ര ചേർന്ന് അല്ലേ, നമ്മൾ എത്ര കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അവിടെ നിന്ന് ജപ്പാനെന്ന് പറയുന്ന ഇന്നത്തെ രാജ്യം എത്തി നിൽക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഡെവലപ്പായിട്ടുള്ള, ഓരോ ദിവസവും കഴിയുന്തോറും ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു രാജ്യമായി ഇന്ന് ജപ്പാൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ആ ഒരു, അവർക്ക് അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് സഹായിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു നഗരം ചാരമായ ഒരു ദിവസമാണ്, ഒരു ലോകം പാഠം പഠിച്ചൊരു ദിവസം കൂടിയാണ് ഹിറോഷിമ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന ശക്തി, അതിനേക്കാൾ വലിയ ഉത്തരവാദിത്തം നമ്മളിലുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസം കൂടിയാണിന്ന്. ഒരു ചെറിയ തീരുമാനം നമുക്കെടുക്കാം. വഴക്കിന് പകരം സംഭാഷണം, വൈരത്തിന് പകരം വൈരാഗ്യത്തിന് പകരം മനസ്സിലാക്കൽ എന്നിവയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കെടുക്കാം. കാരണം നാളെ ചരിത്രം എഴുതുന്നത് ഇന്നത്തെ നമ്മളുടെ ഈ ഒരു തിരഞ്ഞെടുപ്പുകളെയാണ്. ഇന്നും ഹിറോഷിമയിൽ സൂര്യൻ ഉദിക്കുന്നുണ്ട്, പുതിയ തലമുറകൾ ചിരിക്കുന്നുണ്ട്, ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കഥ ദുഃഖത്തിൻ്റെ ഒരു കഥയായിട്ട് മാത്രം നമുക്ക് കാണാൻ സാധിക്കില്ല. പുനർജന്മത്തിൻ്റെ കഥ കൂടിയാണ് കേട്ടോ. വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ മനുഷ്യന് കഴിയുമെന്ന് തെളിയിക്കുന്ന ഒരു കാരണം കൂടിയായിട്ട് ഹിറോഷിമ മാറുന്നുണ്ട്. ഇന്ന് നമ്മൾ പറയും, തമാശയ്ക്ക് പറയും, ജപ്പാൻ മേക്സ് ഫുഡ് സ്റ്റെപ്സ് ഇൻ ടു ഇലക്ട്രിസിറ്റി. ശരിയാണ്, അവർ കിട്ടുന്ന ഓരോ കാര്യങ്ങളിലും, അവരുടെ രാജ്യത്ത് അവരുപയോഗിക്കുന്ന ഓരോ കാര്യങ്ങളിലും അവർ വികസനം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മളെ നിശബ്ദമായി ചോദ്യം ചെയ്യുന്നവരാണ്. നമ്മൾ മനുഷ്യരായി വളരുന്നുണ്ട്, ശക്തിയെ നിയന്ത്രിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു നിമിഷം കൊണ്ടില്ലാതായ ജീവിതങ്ങൾ ഇന്നും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവരിന്നും തല ഉയർത്തി തന്നെ ഈ ലോകത്തോട് മുന്നിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് നമുക്കൊരു ചെറിയ വാക്ക് മാത്രം പറയാം. അതായത് നെവർ അഗെയിൻ, പിന്നീട് എന്നുള്ളൊരു വാക്ക്, അല്ലെങ്കിൽ പിന്നീട് നമ്മൾ ചിന്തിക്കാം, അല്ലെങ്കിൽ

ഇൻഡു നമ്മുടെ വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഉദ്ഘാടനം ഓഗസ്റ്റ് 8 വൈകുന്നേരം 4 മണിക്ക് എൻ്റെ റേഡിയോ അങ്കണത്തിൽ വെച്ചാണ് നടക്കുന്നത്. ശ്രീ ജെബി മേത്ര എം പി ആണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഒപ്പം ഗുരുസേവാ പുരസ്കാര വിതരണവുമുണ്ട്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
3: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
6: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
7: Radio 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനിൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
4: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പുറപ്പെടുന്ന ത്രില്ലോണ മെഗാ ഓഫറിലൂടെ ഇപ്പോൾ സ്വന്തമാക്കാം 10 കോടി രൂപയുടെ സമ്മാനങ്ങളും മിതമായ നിരക്കിൽ ലോകോത്തര ഉൽപ്പന്നങ്ങളും. അതെ, ഈ ഓഫർ ഈ ഓണക്കാലത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങളുടെ ത്രില്ലോണം യാത്ര അടിപൊളിയായി ആഘോഷിക്കൂ രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: ഇതെങ്ങനെ ബാധിച്ചു? ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
2: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
3: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്

ഹലോ, ഗുഡ് മോർണിംഗ്. എന്റെ റേഡിയോ 91.2 സിനിമ ടാക്കീസിലേക്ക് ഏവർക്കും സ്വാഗതം. സിനിമ ടാക്കീസുമായി ഞാൻ ഗോപിയാണ് കൂടെയുള്ളത്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട താരങ്ങളായ ഉർവശിയും ജോജു ജോർജും ആദ്യമായി ഒന്നിച്ച് അഭിനയിക്കുന്ന ആശയുടെ റിലീസ് അനൗൺസ്മെന്റ് പോസ്റ്റർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഉർവശിയുടെയും ജോജുവിന്റെയും പാതി മുഖങ്ങളാണ് ഈ ഒരു പോസ്റ്ററിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. September 4 സിനിമയുടെ വേൾഡ് വൈഡ് റിലീസ് വരുന്നത്. പ്രേക്ഷകരിൽ കൗതുകം ഉണർത്തുന്നതാണ് ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് പോസ്റ്റർ. തികച്ചും ദുരൂഹതയും ആകാംക്ഷയും നിറയ്ക്കുന്ന വ്യത്യസ്തമായൊരു ഡിസൈനിലാണ് അണിയറ പ്രവർത്തകർ പോസ്റ്റർ ഒരുക്കിയിട്ടുള്ളത്. നായികയുടെ മുഖം പാതി മറയുമ്പോൾ അത്

ഐശ്വര്യലക്ഷ്മി, വിജയരാഘവൻ തുടങ്ങിയവരും ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലുണ്ട്. കഥാപാത്രങ്ങളുടെ അവിസ്മരണീയമായ പ്രകടനങ്ങളായിരിക്കും പ്രേക്ഷകർക്ക് ആശയിലൂടെ സാക്ഷ്യം വഹിക്കാനാകുന്നത് എന്ന് പോസ്റ്റർ സൂചന നൽകുന്നുണ്ട്. അങ്ങേയറ്റം സങ്കീർണവും പ്രവചനാതീതവുമായ കഥാപാത്രമായാണ് ചിത്രത്തിൽ ഉർവശിയും ജോജുവും എത്തുന്നത്. പണി ഫെയിം രമേഷ് ഗിരിജയും ചിത്രത്തിലുണ്ട്. 5 ഭാഷകളിലാണ് ചിത്രം പുറത്തിറങ്ങുന്നത്. അജിത് വിനായക ഫിലിംസ് അവതരിപ്പിക്കുന്ന ചിത്രം വിനായക അജിത്താണ് നിർമ്മിക്കുന്നത്. മാത്രമല്ല, നടി ഉർവശിയുടെ വേറിട്ട വേഷ പകർച്ചയുമായി ആശയുടെ ഫസ്റ്റ് ലുക്ക് അടുത്തിടെ പുറത്തുവിട്ടത് ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു. ചിത്രം കഥ എഴുതി സംവിധാനം ചെയ്യുന്നത് നവാഗതനായ സഫർ സനലാണ്. ജോജു ജോർജും രമേഷ് ഗിരിജയും സഫർ സനലും ചേർന്നാണ് തിരക്കഥ സംഭാഷണം എന്നിവ ഒരുക്കുന്നത്.

ചിന്തയും പാട്ടുകളുമായി കേൾക്കൂ എൻ റേഡിയോ 91.2. Once again back to the Radio 91.2 Cinema Talkies. ഞാൻ ഗോപികയാണ്. കൂടെയുള്ളത് പുതുപുത്തൻ സിനിമാ വാർത്തകളും വിശേഷങ്ങളുമായി വിസ്മയ മോഹൻലാലിന്റെ ബിഗ് സ്ക്രീൻ അരങ്ങേറ്റമായ തുടക്കത്തിന്റെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഈ വരുന്ന വെള്ളിയാഴ്ച, അതായത് നാളെയാണ് ചിത്രത്തിന്റെ റിലീസ്. വിസ്മയുടെ അരങ്ങേറ്റ ചിത്രമെന്ന ഹൈപ്പിലെത്തുന്ന ഈ ഒരു ചിത്രത്തിൽ മോഹൻലാലിന്റെ അതിഥി വേഷവും പ്രേക്ഷകരിൽ ആകാംക്ഷ വർദ്ധിപ്പിച്ച ഒരു ഘടകം തന്നെയാണ്. ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ്. 2018 എന്ന ചിത്രം വൻ വിജയം നേടിയ ശേഷം ജൂഡ് ആന്റണി സംവിധാനം ചെയ്യുന്ന ചിത്രം എന്നൊരു കൗതുകം കൂടി ഈ ഒരു പ്രോജക്റ്റിനുണ്ട്. മാത്രമല്ല, ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ ആശിഷ് ജോ ആന്റണിയും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. നവംബർ 17 കുട്ടിക്കാലത്തായിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു കൊച്ചു കുടുംബം എന്ന ചിത്രമായാണ് സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫ് ഈ ഒരു ചിത്രം ലോഞ്ചിംഗ് വേളയിൽ ഈ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വലിയ പ്രതീക്ഷയൊന്നും എത്തേണ്ടെന്നും ഇതൊരു സാധാരണ ചിത്രമാണെന്നുമാണ് റിലീസിന് മുൻപായി അദ്ദേഹം പറഞ്ഞത്. എന്നാൽ തുടക്കം കാത്തു വെച്ചിരിക്കുന്ന കൗതുകങ്ങൾ ഒരു കൊച്ചു കുടുംബ ചിത്രം എന്നതിൽ മാത്രം ഒതുങ്ങില്ല എന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും നമുക്കും കാത്തിരിക്കാം ഈ ഒരു മൂവിക്കായി.

ആഗോളതലത്തിൽ വൻ പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ കുമ്പളങ്ങി നൈറ്റ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം സംവിധായകൻ മധു സി നാരായണൻ ഒരുക്കുന്ന പുതിയ ചിത്രത്തിന്റെ ചിത്രീകരണം ഇതാ ഫോർട്ട് കൊച്ചിയിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു മൂവിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇത് എൻഡ് റേഡിയോ 91.2 സിനിമ ടാക്കീസ് ആണ്. ഈ ഒരു മൂവിയിൽ നസ്ലൻ ആണ് നായകനായി എത്തുന്നത്. ഈ ചിത്രം നിർമ്മിക്കുന്നത് ഡോക്ടർ അനന്തു പ്രൊഡക്ഷൻസ് ബാനറിൽ ഡോക്ടർ അനന്തുവും സൈലന്റ് കാറ്റ് ഫിലിംസും ചേർന്നിട്ടാണ്. ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ജൂലൈ അവസാന വാരമാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ചിത്രത്തിൽ സൗബിൻ ഷാഹിർ, ബേബി ജീൻ, ചന്തു സലിം കുമാർ, പൂർണിമ ഇന്ദ്രജിത്ത്, ഹാനിയ, ഫ്രാങ്കോ, അനൂപ് മോഹൻദാസ്, അലിസ്റ്റർ എന്നിവരും നിർണായക വേഷങ്ങൾ അവതരിപ്പിക്കുന്നു. ബേസൽ ജോസഫിനൊപ്പം ചേർന്ന് നിർമ്മിച്ച സൂപ്പർ ഹിറ്റ് ചിത്രം അതിരടിക്ക് ശേഷം ഓരോ പേടി വലിയ ചിത്രങ്ങളുമായി പ്രേക്ഷകരിലേക്ക് എത്താനുള്ള ഒരുക്കത്തിലാണ് ഡോക്ടർ അനന്തു പ്രൊഡക്ഷൻസ്. കരിക്ക് ടീം ഒരുക്കുന്ന ആദ്യ ചിത്രം, ഷിഫ്ന ബിപിൻ പക്കർ ഒരുക്കുന്ന 14 Days ഓഫ് ഹൗസ് പാർട്ടി എന്നിവയാണ് ഡോക്ടർ അനന്തു പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന മറ്റു ചിത്രങ്ങൾ. ആദ്യ ചിത്രത്തിലൂടെ തന്നെ വലിയ കൈയടിയും അഭിനന്ദനവും നേടിയ മധു സി നാരായണനൊപ്പം മികച്ച ജനപ്രീതി നേടി മുന്നേറുന്ന നസ്ലൻ ഒന്നിക്കുമ്പോൾ മനോഹരമായ ഒരു ചലച്ചിത്ര അനുഭവം കൂടി ലഭിക്കുമെന്ന പ്രതീക്ഷയിലും കാത്തിരിപ്പിലുമാണ് പ്രേക്ഷകർ.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
3: ഹൃദയത്തുടിപ്പിന്റെ താളമായി ഒഴുകിയെത്തുന്ന ഗാനങ്ങൾ, ഇത് എന്റെ റേഡിയോ 91.2.
4: Again back to the Radio 91.2 സിനിമാ ടാക്കീസ്. നിതീഷ് സഹദേവ് ഒരുക്കുന്ന ബിഗ് ബജറ്റ് ആക്ഷൻ എന്റർടൈനർ ചിത്രത്തിന്റെ സെറ്റിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് മമ്മൂട്ടി. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി നിർമ്മിക്കുന്ന 9-ാമത്തെ ചിത്രം കൂടിയാണ് ഇത്. മമ്മൂട്ടി കമ്പനി ഇതുവരെ നിർമ്മിച്ചതിൽ ഏറ്റവും വലിയ ചിത്രം കൂടിയാണ് ഇത് എന്നാണ് സൂചന. സംവിധായകൻ നിതീഷ് സഹദേവും അനുരാജ് ഓബിയും ചേർന്നാണ് ചിത്രം രചിച്ചിരിക്കുന്നത്. ജിംഷി ഖാലിദാണ് ചിത്രത്തിന് ക്യാമറ ചലിപ്പിക്കുന്നത്. ജൂലൈ അവസാനമാണ് ഈ ഒരു ചിത്രത്തിന്റെ ചിത്രീകരണം തമിഴ്നാട്ടിൽ ആരംഭിച്ചത്. ഗംഭീര ലുക്കിലാണ് ചിത്രത്തിൽ മമ്മൂട്ടിയെ അവതരിപ്പിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. ആക്ഷൻ, കോമഡി, മാസ് എന്നിവ കോർത്തിണക്കി എല്ലാതരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു മെഗാ ക്യാൻവാസ് ചിത്രമായാണ് ഒരുങ്ങുന്നത്. വമ്പൻ താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത്. ചിത്രത്തിന്റെ താരനിര, മറ്റ് സാങ്കേതിക പ്രവർത്തകർ എന്നിവരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ വൈകാതെ പുറത്തുവിടും എന്നാണ് അറിയുന്നത്. കളങ്കാവൽ എന്ന ചിത്രത്തിന് ശേഷം, ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിന് ശേഷം മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണിത്. പ്രേക്ഷകരും നിരൂപകരും ഒരുപോലെ പ്രശംസ ചൊരിഞ്ഞ 8 ചിത്രങ്ങൾക്ക് ശേഷം മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രം എന്ന നിലയിൽ വലിയ പ്രതീക്ഷയോടെയാണ് ഈ ഒരു ചിത്രത്തെ കാത്തിരിക്കുന്നത്.

ടൂവിന് ശേഷം ഹാഷിർ പ്രധാന വേഷത്തിലെത്തുന്ന പുതിയ ചിത്രം ഞൊടിയുടെ ടൈറ്റിൽ റിവീൽ പോസ്റ്റർ പുറത്തിറങ്ങിയിട്ടുണ്ട്. നവാഗതനായ ജെ എസ് ജിതിൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അൽ അമീനും ലുക്മാനും ചന്തു സലീം കുമാറും മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ജയ് ജയ് ജയ് ജയ് ഹേ സാലിമി എന്നീ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ നിർമ്മിച്ച സൂപ്പർ ഡ്യൂപ്പർ ഫിലിംസിന്റെ ബാനറിൽ അമൽ പോൾസണും മിഡ് നൈറ്റ് സൺ ഫിലിംസിന്റെ ബാനറിൽ ടോണി ജോസും ചേർന്നാണ് ഞൊടി നിർമ്മിക്കുന്നത്. വാഴ, എക്കോ, വാഴ ടു എന്നീ മെഗാ ഹിറ്റ് ചിത്രങ്ങൾ വിതരണം ചെയ്ത ഐക്കൺ സിനിമാസ് ആണ് ഞൊടി തിയേറ്ററുകളിൽ എത്തിക്കുന്നത്. വ്യത്യസ്തമായ ഡിസൈനും കൗതുകം ജനിപ്പിക്കുന്ന ടാഗ് ലൈനും ശ്രദ്ധ നേടുകയാണ് ഞൊടിയുടെ ടൈറ്റിൽ റിവീൽ പോസ്റ്റർ. ഒരു ടൈം ലൂപ്പ് കഥയാണോ ചിത്രത്തിന്റേത് എന്നാണ് പോസ്റ്ററിലെ സൂചനകളെ കുറിച്ചുള്ള ചർച്ച. കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ഓരോ സിനിമാ പ്രേമികളും. ഇന്നത്തെ സിനിമ ടോക്കീസ് ഇവിടെ വൈകിപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു. ആൻഡ് ടാറ്റ ബൈ ബൈ ഫ്രം ഗോപിക. സ്റ്റേ ട്യൂൺ റേഡിയോ 91.2. ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: തയ്യാറാക്കി അവതരിപ്പിച്ചത് അൻവർ ഹുസൈൻ.
1: നമസ്കാരം. വായിച്ച പുസ്തകത്തെക്കുറിച്ചുള്ള വരികൾ അൻവരികൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അതീവ ഹൃദ്യമായ സ്വാഗതം. ഇത്തവണ അവതരിപ്പിക്കുന്നത് ഒരു സാഹിത്യകൃതിയല്ല, ഒരു കഥയോ കവിതയോ നോവലോ ഒന്നുമല്ല, ഒരു ജീവിതമാണ്. ആ ജീവിതമാവട്ടെ അറിയപ്പെടുന്ന ഒരാളുടെ ജീവിതമല്ല, പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ്റെയോ ശാസ്ത്രകാരൻ്റെയോ രാഷ്ട്രീയ നേതാവിൻ്റെയോ ഒന്നുമല്ല, ഒരു സാധാരണ മനുഷ്യൻ, നിങ്ങളൊരു പക്ഷെ കേട്ടിട്ടില്ലാത്ത കാട്ടുകണ്ടി കുഞ്ഞബ്ദുള്ള എന്ന ഒരു മലബാറുകാരൻ്റെ ജീവിതമാണ് ബുക്ക്മാൻ എന്ന് പറയുന്ന പബ്ലിക്കേഷൻസിൽ നിന്നും പുറത്തിറങ്ങിയ പ്രത്യാശയുടെ അത്ഭുത ഗോപുരം എന്ന പുസ്തകം. ഇത് ഒരു ജീവിത പുസ്തകമാണ്, അതോടൊപ്പം ഇത് സ്നേഹത്തിന്റെ പുസ്തകമാണ്, ഇത് അതേസമയം പ്രത്യാശയുടെ പുസ്തകമാണ്, ഇത് മഹനീയമായ ദാമ്പത്യത്തിന്റെ പുസ്തകമാണ്, ഇത് സ്നേഹത്തിന്റെ നൂലിഴകൾ കൊണ്ട് കോർത്ത മനുഷ്യരുടെ പുസ്തകമാണ്, ഇത് സർവോപരി അതിജീവനത്തിന്റെ പുസ്തകമാണ്. കാട്ടുകണ്ടി കുഞ്ഞബ്ദുള്ള ഒരു നൂലിഴ കൊണ്ട് മരണത്തിന്റെ പാലത്തിൽ നിന്ന് രക്ഷപ്പെട്ടയാൾ, തിരിച്ചു വന്നയാൾ. അത്തരം തിരിച്ചു വന്നവരുടെ കഥകൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ക്ഷമിക്കണം, കഥകളല്ല, യഥാർത്ഥ ജീവിതം നമ്മുടെ മുമ്പിലുണ്ട്. മരണവും ജീവിതവും അതിനിടയ്ക്കൊരു ചെറിയ ഗ്യാപ്പ് മാത്രമാണ്. നമ്മളൊക്കെ ധരിക്കുന്നത് മരണം എന്ന് ഒന്ന് എവിടെയോ വിദൂരത്തെങ്ങോ കിടക്കുന്ന എന്തോ ഒരു സംഗതിയാണ്. മരണം വാതിലുക്കൽ എഴുന്നാൽ മഞ്ചലുമായി വന്നു നിൽക്കുമ്പോൾ ചിറകടി ചെൻകൂട് തകരുന്ന നേരം ജീവജലം തരുമോ എന്ന പ്രശസ്തമായ നാടകഗാനം നാം സദാ കേൾക്കാറുണ്ട്. ആത്മവിദ്യാലയമേ എന്ന കമുകറ പുരുഷോത്തമന്റെ ശബ്ദം നാം കേൾക്കാറുണ്ട്. കൂടിയില്ല പിറക്കുന്ന നേരത്തും, കൂടിയില്ല മരിക്കുന്ന നേരത്തും, മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിന് നാം വൃദ്ധ എന്ന് നാം ദിനേന അമ്പലങ്ങളിൽ നിന്നും കേൾക്കാറുണ്ട്. ഖുല്ലും മൻ അലൈഹ ഫാൻ, എല്ലാ ശരീരവും മരണത്തെ രുചിക്കും എന്ന് ദൈവം തമ്പുരാൻ വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു. മരണത്തെ രുചിക്കും, ടേസ്റ്റ് ചെയ്യുമെന്ന്. ആ മരണം നമുക്ക് തൊട്ട് മുമ്പിൽ വന്ന് നിൽക്കുകയും കടന്നുപോവുകയും ചെയ്ത ചില മനുഷ്യരുണ്ട്. അത്തരം അത്യാഹിതം അനുഭവിച്ച ഒരു മനുഷ്യനാണ് കാട്ടുകണ്ടി കുഞ്ഞബ്ദുള്ള. അദ്ദേഹം ഒരു വ്യവസായിയായിരുന്നു, നല്ല ഓടി നടന്ന് വ്യാപാരം നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. ചുറുചുറുക്കോടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കി, കടയിലെ കാര്യങ്ങൾ നോക്കി, ഇടയ്ക്ക് പള്ളിയിൽ പോയി സമൂഹത്തിലുമായി ഇടപഴകി കൂട്ടുകാരോടൊപ്പം കറങ്ങി നടന്നിരുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് ഒരു അപകടത്തെ തുടർന്ന് സുഷുമ്ന നാഡിക്ക് പ്രശ്നമുണ്ടായി. വീടിന്റെ ഇരുണ്ട ലോകത്തേക്ക് ക്ഷതം, സുഷുമ്ന നാഡിയുടെ ക്ഷതത്താൽ വേദന അനുഭവിച്ചുകൊണ്ട് കണ്ണുകൾ നിറയെ നിസ്സഹായതയുമായി. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹം റൂ എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിന്റെ പത്നി, ഭാര്യ എന്ന വാക്ക് ഞാൻ ബോധപൂർവ്വം ഉപയോഗിക്കാത്തതാണ്. ഖുർആനിൽ സൗജ് ഇണ എന്ന പ്രയോഗമാണുള്ളത്. ഇണ, തുണ എന്നൊക്കെ പറയാവുന്ന ആരെയും ഭരിക്കുന്ന ആളല്ല, ഭരിക്കുന്ന ആളാണ്, ഭരിക്കപ്പെടുന്ന ആളാണ് ഭാര്യയെങ്കിൽ ഭരിക്കുന്ന ആളാണ് ഭർത്താവ്. അതോ ഭർത്താവോ ഭാര്യയോ എന്ന് പറയുന്നില്ല. അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവനാണ് റൂ എന്നാണ്. റൂ എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. സാന്ത്വന മഴയായി എന്നിൽ പെയ്തു തീരാത്തവൾ, എന്നിൽ ലയിച്ച ജീവവായുവാണവൾ, അലിവിന്റെ സമുദ്രങ്ങൾ അലയടിച്ചുയർന്ന പ്രവാഹമാണവൾ, പാതി വഴിയിൽ ശ്വാസം മാത്രം ബാക്കിയായ ജീവിതത്തിൽ ജീവൻ നട്ടുവളർത്തിയവളാണവൾ, കുത്തിക്കേറിയ വേദനയുടെ നീറ്റലിൽ ആർദ്രതയുടെ കൊച്ചു സ്പർശമായവൾ, പറ്റാത്ത സ്നേഹത്തിൻ തണലായവൾ, ഉലഞ്ഞ നൗകയിലെ കപ്പിത്താനാണവൾ, വാക്കുകളെ മുളപ്പിച്ച കൈകളിൽ അക്ഷരത്തൈ നടാൻ കൂട്ടിരുന്നവൾ, ജീവനറ്റ വാക്കിനെ ജീവസ്പന്ദമാക്കിയവൾ അവൾ. ഞാൻ അവൾക്ക് നൽകുന്നത് അവൾ തന്ന വാക്കുകൾ കൊണ്ട് പണിത ഒരു ആരാമം എന്നാണ് ഈ പുസ്തകത്തിന്റെ ഒടുവിലത്തെ പേജിൽ ഒരു കവിത പോലെ കാട്ടുകണ്ടി കുഞ്ഞബ്ദുള്ള കുറിക്കുന്നത്. കുഞ്ഞബ്ദുള്ള ഒരു കവിയല്ല, പക്ഷേ അദ്ദേഹത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും വന്ന വാക്കുകൾ, തന്റെ പ്രാണനെപ്പോലെ തന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ നല്ല പാതിയെക്കുറിച്ചുള്ള വാക്കുകൾ കവിത പോലെ നമുക്ക് അനുഭവപ്പെടുകയാണ് ചെയ്തത്. ഈ പുസ്തകത്തിന്റെ പ്രധാന ലക്ഷ്യം, ഈ പുസ്തകം നിങ്ങൾ വായിക്കുക തന്നെ വേണം. പുസ്തകം വായിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പുസ്തകത്തിലെ ജീവിതത്തെ അടുത്തറിയാൻ കഴിയും. 10 മിനിറ്റ് കൊണ്ട് ഈ പുസ്തകത്തിന്റെ ജീവിതത്തെ അവതരിപ്പിക്കുവാൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതിന്റെ എഴുത്തുകാരനെ ബന്ധപ്പെട്ടാൽ, അല്ലെ ബുക്ക്മാൻ പബ്ലിക്കേഷനെ ബന്ധപ്പെട്ടാൽ 9544-022-044 എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ, ഒന്നുകൂടെ പറയാം, 9544-022-044 ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഈ പുസ്തകം ലഭിക്കും. സാധാരണ പുസ്തക റിവ്യൂയിൽ ഈ നമ്പറുകളൊന്നും പറയാറില്ല, പക്ഷെ ഇത് അങ്ങനെ പറയേണ്ട ഒരു പുസ്തകമാണ് എന്ന് തോന്നിയത് കൊണ്ട്. ഈ ഇതിലെ കുറിപ്പുകൾ മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ NB മുഹമ്മദിന്റെ മകൻ കൂടിയായ ഡോക്ടർ NB ഹാഫിസ് മുഹമ്മദ് ആണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം സോഷ്യോളജി അധ്യാപകൻ കൂടിയാണ്. അദ്ദേഹം കുറിച്ചിരിക്കുന്നത് അത്ഭുതത്തിൽ എത്തിച്ചേർന്ന ഒരു ജീവിതം എന്നാണ്. അത്ഭുതമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്നും ആലോചിച്ചു നോക്കുക, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു അത്ഭുതമാണ്. നമ്മുടെ ജീവിതം. ഈ ഇന്ന് ഞാൻ പങ്കെടുത്ത ഒരു പരിപാടിയിൽ എൻ്റെ ഒരു അധ്യാപകൻ പറയുകയുണ്ടായി, ഒരു കുട്ടി ആറ്റിൽ വീണു മരിച്ചു, കുട്ടി ആത്മഹത്യ ചെയ്തു. ആ കുട്ടിയുടെ ബോഡി എടുക്കാൻ വേണ്ടി ആളുകൾ പരിശ്രമിച്ചിട്ട് നടന്നില്ല. അവസാനം ഒരു പോലീസ് നായ വന്നിട്ട് ആ കുട്ടിയുടെ വീട്ടിൽ പോയി ഉടുപ്പ് മണത്തിട്ട് തിരിച്ച് ആറ്റിന്റെ പരിസരത്ത് കറങ്ങിയിട്ട് കൃത്യം സ്പോട്ടെടുത്ത് കുറയ്ക്കുകയും അവിടെ നിന്ന് ആ കുട്ടിയുടെ ജഡമെടുക്കുകയും ചെയ്തു. പറയാൻ കാരണം, വിയർപ്പിൽ പോലും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ വെച്ച ദൈവത്തിന്റെ ആ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ജീവപ്രകൃതിയുടെ വേരിയൻസ് മനസ്സിലാക്കാൻ വേണ്ടി. അതുകൊണ്ട് ഓരോ മനുഷ്യരുടെയും കോശങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ ജീവിതം. അങ്ങനെയാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ കുഞ്ഞദുള്ള ജീവിച്ചുകൊണ്ട് പോയപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെയൊരു ദുരന്തം സംഭവിച്ചു. അദ്ദേഹത്തിന്റെ മുഖക്കുറിപ്പിൽ അദ്ദേഹം പറയുന്നത് പ്രതീക്ഷയോടെയുള്ള ജീവിതമെന്നാണ്. ആ കുറിപ്പ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നാം ഇല്ലാതായി പോകുന്ന നേരങ്ങളിൽ ഇരുട്ടിനെ പഴിക്കുകയല്ല വെളിച്ചം തെളിക്കുക എന്നതാണ് കരണീയമെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയതും സഹായിച്ചതുമൊക്കെ ഇവരെല്ലാമാണ്. ഇവരില്ലായിരുന്നെങ്കിൽ ഞാൻ എന്നോ മൺമറഞ്ഞു പോയേനെ, ഇവരാരുമില്ലെങ്കിൽ ഈ അത്ഭുത ഗോപുരവും ഉണ്ടാകുമായിരുന്നില്ല എന്ന് പലരോടുമുള്ള കടപ്പാട് എഴുതിക്കൊണ്ട് അദ്ദേഹം അവസാനിപ്പിക്കുകയാണ്. കുറേ ആളുകളുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രിയപത്നി കൂടാതെയുള്ള നിരവധി ആളുകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്ന ആളുകൾ, ആ ആളുകളെ കുറിച്ചാണ് പറയുന്നത്. മറ്റൊരു ജീവിയെക്കുറിച്ച് അദ്ദേഹം ഈ കുറിപ്പിൽ പറയുന്നുണ്ട്, അത് ഉറുമ്പാണ്. നാം വിചാരിക്കും ചെറിയൊരു ജീവിയാണ് ഉറുമ്പ് എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളിങ്ങനെ കിടക്കുകയാണ്, നമുക്ക് അനങ്ങാൻ കഴിയുന്നില്ല, നമ്മുടെ കൈകാലുകൾക്ക് ചലനമില്ല. ഉറുമ്പ് വന്ന്, ഉറുമ്പുകളുടെ കൂട്ടം വന്ന് നമ്മളെ ആക്രമിക്കുകയാണെന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ആക്രമിച്ചാൽ നമുക്ക് കൈ അനക്കാൻ പറ്റാതെ ആ കടി കൊണ്ട് നാം പ്രയാസപ്പെടുന്ന ആലോചിച്ച് നോക്കൂ. മനുഷ്യന്റെ വലിയ നിസ്സഹായതയാണ്, വലിയ നിസ്സഹായത. 1993 May 21 വെള്ളിയാഴ്ച സുബഹിയുടെ ബാങ്ക് പള്ളി മിനാരത്തിൽ നിന്നും കേട്ട് അസലാത്തു ഹൈറും മിനൻ നൗ, ഉറക്കത്തേക്കാൾ ശ്രേഷ്ഠം നമസ്കാരമാണെന്നൊക്കെ കേട്ട് അദ്ദേഹം ഇറങ്ങി കട്ടൻ കാപ്പി കുടിച്ച് കുളിച്ച് ഭാര്യ റുഖിയ തന്ന ഭക്ഷണമൊക്കെ ബാഗൊക്കെ എടുത്ത് അങ്ങനെ യാത്ര ചെയ്യുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിലെ വിചാരം, ഇന്നടത്തൊക്കെ പോകണം, കൊപ്രയുടെ കടമൊക്കെ കടം കൊടുത്ത പൈസയൊക്കെ വാങ്ങണം, കുറേ പ്ലാനിങ് ആയി പൊടി പോകുന്നു. ആ പ്ലാനിങ് എല്ലാം പൊടുന്നതിനെ ഒരു അപകടത്തിൽ മാറും. ആലോചിച്ചു നോക്കൂ, ഇതാണ് നമ്മുടെ അവസ്ഥ. അദ്ദേഹത്തിന്റെ ആ അവസ്ഥയ്ക്ക് സാക്ഷിയാവുന്ന ഉപ്പയും മക്കളും അവരുടെയൊക്കെ കാര്യങ്ങൾ വളരെ സാഹിത്യം ഒന്നും ചേർക്കാതെ വളരെ പച്ചയായി സാധാരണ ഒരു മനുഷ്യൻ നമ്മളോട് സംസാരിക്കുന്ന പോലെ. ഈ പുസ്തകം വായിക്കുമ്പോൾ ഈ കുഞ്ഞബ്ദുള്ള, ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ല, അദ്ദേഹത്തോട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്, കുഞ്ഞബ്ദുള്ള നമ്മുടെ ഓപ്പോസിറ്റ് ഒരു കസേരയിൽ വന്നിരുന്ന് നമ്മുടെ വർത്തമാനം പറയുന്ന പോലെ തോന്നുന്ന ഒരു പുസ്തകം. ഒരു ബിംബകൽപ്പനയോ ഒരു ക്ലിഷ്ടമായ വാക്കുകളോ ഒന്നുമില്ലാത്ത പുസ്തകം. ആ പുസ്തകത്തിലൂടെ അദ്ദേഹം തന്റെ ജീവിതം അവതരിപ്പിക്കുന്നു. പല സ്ഥലത്തേക്കും അദ്ദേഹം യാത്ര ചെയ്യുന്നു. അദ്ദേഹം പരിശുദ്ധമായിട്ടുള്ള യാത്രയിൽ പോലും അദ്ദേഹം എത്തിച്ചേരുന്നു. അങ്ങനെ ഒരു യാത്ര, അതിനിടയ്ക്ക് പല തിക്താനുഭവങ്ങളും അദ്ദേഹത്തിനുണ്ടാകുന്നു. അതുകൊണ്ട് കേട്ടോ, എല്ലാ മനുഷ്യരും അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുമ്പോഴും അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തിയ ആളുകളുണ്ട്. അവരെ കുറിച്ചൊക്കെ വളരെ ചുരുക്കി മാത്രം അദ്ദേഹം പറഞ്ഞിട്ട് പ്രത്യാശയെക്കുറിച്ചും ചേർത്ത് പിടിച്ചവരെ കുറിച്ചും മാത്രം പറയും. അദ്ദേഹം ഈ പുസ്തകം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഈ യാത്രയിൽ പലതുമുണ്ട്, എല്ലാം ആഹ്ലാദത്തിന്റേതാവില്ല, അവയിൽ സങ്കടങ്ങളും ഉണ്ടാവും, അതെങ്ങനെ സ്വീകരിക്കുന്നു എന്നതാണ് പ്രശ്നം. ചിലപ്പോൾ പൂമാല ലഭിക്കും, ചിലപ്പോൾ കല്ലേറും കിട്ടും, എന്നാലും മുന്നോട്ട് പോകാതിരുന്നുകൂടാ ഞാൻ യാത്ര തുടരുന്നു, ഇനിയും എനിക്ക് പലതും ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് റൂ തന്ന വാക്കുകൾ കൊണ്ടുള്ള ആരാമം അദ്ദേഹം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വലിയ ഒരു അത്ഭുത ജീവിതം. സി എച്ച് മാരിയത്തിന്റെ പുസ്തകം മുമ്പ് നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. പുഞ്ചിരി കൊണ്ട് മനുഷ്യരെ കീഴടക്കുന്ന മാരിയത്തിനെ പോലെ കുഞ്ഞബ്ദുള്ളയും തന്റെ ചിരി കൊണ്ട് പ്രത്യാശ കൊണ്ട് ലോകത്തെ ഉണർത്തുകയാണ്. ഇങ്ങനെ വീൽ ചെയറിലുള്ള നിരവധി മനുഷ്യർ നമുക്കൊപ്പമുണ്ട് എന്ന ഓർമ്മ കൂടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നന്ദി, നമസ്കാരം.
2: ചിരിയും ചിന്തയും പാട്ടുകളുമായി കേൾക്കൂ റേഡിയോ 91.2.

0: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
4: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
3: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
5: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
6: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
7: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
5: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
8: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

ഇന്ന് MBBS BDS അഡ്മിഷനുമായി ബന്ധപ്പെട്ട് 2026 MCC രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇന്ന് കരിയർ ജാലകത്തിൽ ഞാൻ സംസാരിക്കുന്നത്. നീറ്റ് UG 2026 യോഗ്യത നേടിയ എല്ലാ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഇനി പറയാൻ പോകുന്ന ഓരോ പോയിന്റ്സും പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത്, മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി MCC റൗണ്ട് 1 കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിന്റെ പ്രധാന തീയതികൾ രജിസ്ട്രേഷൻ 5 ഓഗസ്റ്റ് 5 തുടങ്ങിക്കഴിഞ്ഞു. രജിസ്ട്രേഷനും ഫീസ് പേയ്മെന്റും എല്ലാം അവസാനിക്കുന്നത് 2026 ഓഗസ്റ്റ് 12. ഈ രജിസ്ട്രേഷനിൽ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികളിലാകുമ്പോൾ 2,05,000 രൂപയാണ് ഫീസ് എടുക്കേണ്ടത്. അതിൽ 2,00,000 രൂപ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ആണ്, 5,000 രൂപയാണ് ഫീസ്. 2,000 രൂപ നമ്മൾ ആവശ്യമായ ഡോക്യുമെന്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ പാസ്ബുക്കിന്റെയോ അല്ലെങ്കിൽ ക്ലോസ്ഡ് ചെക്കിന്റെയോ ഒരു ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ അക്കൗണ്ടിലേക്ക് തന്നെ 2,00,000 രൂപ തിരികെ വരുന്നതാണ്. പക്ഷെ അങ്ങനെ ഉള്ള രജിസ്ട്രേഷൻ പ്രോസസ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഇന്ത്യയിൽ ഒട്ടാകെയുള്ള ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികളിൽ MBBSനോ BDSനോ അഡ്മിഷൻ നേടാൻ കഴിയുകയുള്ളൂ. അതിന്റെ അടുത്ത ഘട്ടം ചോയ്സ് ഫില്ലിങ്ങും ചോയ്സ് ലോക്കിങ്ങുമാണ്. അത് ഓഗസ്റ്റ് 6 മുതൽ 13 വരെയാണ്. പിന്നീട് സീറ്റ് അലോട്ട്മെന്റ് പ്രോസസ് ഓഗസ്റ്റ് 13 മുതൽ 16 വരെയാണ്. റൗണ്ട് 1 റിസൾട്ട് ഓഗസ്റ്റ് 17 വരും. കോളേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഓഗസ്റ്റ് 18 മുതൽ 22 വരെയാണ്. ഇനി MCC കൗൺസിലിംഗ് വഴി അഡ്മിഷൻ ലഭിക്കുന്നത് എവിടൊക്കെയാണെന്ന് നോക്കാം. 15% ഓൾ ഇന്ത്യ കോട്ട MBBS BDS സീറ്റുകൾക്ക് MCC കൗൺസിലിംഗിലൂടെയാണ് അഡ്മിഷൻ നേടാൻ കഴിയുന്നത്. അതുപോലെ എല്ലാ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികളിൽ എയിംസ്, ജിപ്മർ, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, ECIC ഉൾപ്പെടെയുള്ള MCCയുടെ പരിധിയിലുള്ള സ്ഥാപനങ്ങൾ ഇവിടെയൊക്കെയും അഡ്മിഷൻ നടക്കുന്നത് MCC കൗൺസിലിംഗിലൂടെയാണ്. ഇതിന്റെ രജിസ്ട്രേഷൻ പ്രോസസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, MCC പോർട്ടലിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുക, ആവശ്യമായ രജിസ്ട്രേഷൻ ഫീസും സെക്യൂരിറ്റി ഡെപ്പോസിറ്റും അടയ്ക്കുക, ഇഷ്ടമുള്ള കോളേജുകളും കോഴ്സുകളും ചോയ്സ് ഫില്ലിംഗ് വഴി തിരഞ്ഞെടുക്കുക, ചോയ്സ് ലോക്ക് ചെയ്യുക, സീറ്റ് അലോട്ട്മെന്റ് ഫലം പരിശോധിക്കുക. സീറ്റ് ലഭിച്ചാൽ നിശ്ചിത സമയത്തിനുള്ളിൽ കോളേജിൽ റിപ്പോർട്ട് ചെയ്ത് രേഖാപരിശോധനയും ഫീസ് അടയ്ക്കലും പൂർത്തിയാക്കുക. ശ്രദ്ധിക്കുക, ഡീംഡ് യൂണിവേഴ്സിറ്റി MBBS BDS പൂർത്തിയാക്കുക. ഇത്രയും പ്രോസസ് ആണ് ചെയ്യേണ്ടത്. ഇത് പൂർത്തിയാക്കിയാൽ മാത്രമേ MCC രജിസ്ട്രേഷൻ വഴിയുള്ള കോളേജുകളിലേക്ക് അഡ്മിഷൻസ് നേടാൻ കഴിയൂ. നീറ്റിന് സ്കോർ വാങ്ങിയ എല്ലാ വിദ്യാർത്ഥികളും ഈ പറഞ്ഞത് ഇത്രയും കൃത്യമായി ശ്രദ്ധിക്കുകയും ഇതേപോലെയുള്ള പ്രോസസ്സിൽ മുന്നോട്ട് പോയാൽ മാത്രമേ അഡ്മിഷൻ ഉറപ്പാക്കാൻ കഴിയൂ. കരിയർ ജാലകത്തിൽ ഇത്ര നേരവും നിങ്ങൾക്കൊപ്പം സംസാരിച്ചിരുന്നത് ഞാൻ ജസീന റഹീം. ഇത്ര നേരവും കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭ രണ്ടു മണിവരെ നിർത്തിവച്ചു. സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള സംരംഭകത്വ വികസന പദ്ധതി മൂന്നാം പതിപ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി വി വി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് മഴക്കെടുതി തുടരുന്നു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ്, തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. നദീതീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണം. കോട്ടയത്തും പത്തനംതിട്ടയിലും താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങിത്തുടങ്ങി. തിരുവല്ലയിലെ പ്രളയബാധിത പ്രദേശങ്ങൾ മന്ത്രി എ പി അനിൽകുമാർ ഇന്ന് സന്ദർശിക്കും. സംസ്ഥാനത്ത് കെ എസ് ആർ ടി സിയുടെ എ ഐ പവേർഡ് വാട്സ്ആപ്പ് ടിക്കറ്റിംഗ് സംവിധാനം നിലവിൽ വന്നു. ആണവായുധങ്ങളുടെ വിനാശകരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അവബോധമുയർത്തി ഇന്ന് ഹിരോഷിമ ദിനം. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് നടപടി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ബഹളം രൂക്ഷമായതോടെ ലോക്സഭ രണ്ടു മണിവരെയും രാജ്യസഭ 2:15 വരെയും നിർത്തിവച്ചു. 12 മണിക്ക് പുനരാരംഭിച്ച രാജ്യസഭയിലും സമാന സാഹചര്യമായിരുന്നു. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ സംരംഭകത്വ വികസന പദ്ധതി മൂന്നാം പതിപ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഗുണഭോക്താക്കൾക്കുള്ള ആദ്യ വായ്പാ വിതരണവും ചടങ്ങിൽ നടക്കും. സംരംഭകരെയും സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം വ്യവസായ മേഖലയെയും ശക്തിപ്പെടുത്തുക, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നിവയാണ് ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് മഴക്കെടുതി തുടരുന്നു. വരും ദിവസങ്ങളിൽ മഴയ്ക്ക് ശക്തി കുറയാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മഴ മുന്നറിയിപ്പും വെള്ളപ്പൊക്കവും കണക്കിലെടുത്ത് കുട്ടനാട്, ചെങ്ങന്നൂർ, കാർത്തികപ്പള്ളി, കോഴഞ്ചേരി, തിരുവല്ല, കോട്ടയം താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ദുരിതാശ്വാസ ക്യാമ്പുകളുള്ള സ്കൂളുകൾക്കും അവധിയാണ്. ജലനിരപ്പ് അപകടകരമായ രീതിയിൽ തുടരുന്നതിനാൽ പമ്പ, അച്ചൻകോവിൽ നദികളുടെ സമീപ പ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജലസേചന വകുപ്പ് അറിയിച്ചു. മഴക്കെടുതിയിൽ ഇതുവരെ 26 മരണങ്ങളാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. കോട്ടയം ജില്ലയിൽ മഴക്കെടുതിക്ക് ആശ്വാസം. മീനച്ചിലാറിന്റെ ജലനിരപ്പ് കുറഞ്ഞു. മഴ മാറിയെങ്കിലും പടിഞ്ഞാറൻ മേഖലകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
1: ജില്ലയിൽ മീനച്ചിലാറ്റിലും മണിമലയാറ്റിലും ജലനിരപ്പ് കുറഞ്ഞു. എന്നാൽ കുമരകം, തിരുവാർപ്പ്, ഐമനം തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്ന സ്ഥിതിയാണ്. കിഴക്കൻ മേഖലയിൽ വെള്ളക്കെട്ട് പൂർണ്ണമായും ഒഴിഞ്ഞെങ്കിലും ഇവിടെയുള്ള വീടുകളും കടകളും പരിസരങ്ങളും വൃത്തിയാക്കുന്ന ജോലികളാണ് ബാക്കിയുള്ളത്. ജില്ലയിൽ 180 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 9752 പേരെ മാറ്റിപ്പാർപ്പിച്ചു. മഴക്കെടുതിയിൽ 4 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 19.96 കോടി രൂപയുടെ കൃഷിനാശം സംഭവിച്ചു എന്നാണ് പ്രാഥമിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്.
0: കനത്ത മഴയിൽ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് സഹായമെത്തിക്കുന്നതിനായി ദുരിത മേഖലയിലേക്കുള്ള തിരുവനന്തപുരം നഗരസഭയുടെ വാഹനം യാത്ര തിരിച്ചു. നഗരസഭാ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. പത്തനംതിട്ട, റാന്നി മേഖലയിലേക്ക് 2 വാഹനങ്ങളാണ് ഇന്ന് യാത്ര തിരിച്ചത്. പത്തനംതിട്ട ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങുന്നു. തിരുവല്ല താലൂക്കിലെ പ്രളയബാധിത പ്രദേശങ്ങൾ മന്ത്രി എ പി അനിൽകുമാർ സന്ദർശിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
2: പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല ഉൾപ്പെടെയുള്ള അപ്പർ കുട്ടനാട് ഭാഗങ്ങളിൽ നിന്ന് വെള്ളക്കെട്ട് ഒഴിയുന്നു. എന്നാൽ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാൽ ജില്ലയിലെ തിരുവല്ല, കോഴഞ്ചേരി താലൂക്കിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അവധിയാണ്. ജില്ലയിൽ നിലവിൽ 115 ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. ജില്ലയിലെ പ്രധാന നദികളായ പമ്പ, അച്ചൻകോവിൽ, മണിമല എന്നീ നദികളിൽ ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട്.
0: കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ മുന്നറിയിപ്പ്. നാളെ രാവിലെ 11:30 വരെ തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും കൊല്ലം ആലപ്പാട്ട് മുതൽ ഇടവ വരെയും ആലപ്പുഴ ജില്ലയിലെ ചെല്ലാനം മുതൽ അഴീക്കൽ ജെട്ടി വരെയും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. പീച്ചി ചെറുകിട വൈദ്യുത നിലയത്തിൽ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് 1 മുതൽ 4 വരെ ട്രയൽ റൺ നടത്തും. ഈ സമയം 20 മിനിറ്റോളം പവർ ഹൌസിൽ നിന്നും പുഴയിലേക്ക് വെള്ളം ഒഴുക്കിവിടും. ആവശ്യമായ എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുള്ളതിനാൽ പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് നിലയം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. കെ എസ് ആർ ടി സിയുടെ എ ഐ പവേർഡ് വാട്സ്ആപ്പ് ടിക്കറ്റിംഗ് സംവിധാനം നിലവിൽ വന്നു. ഗതാഗതമന്ത്രി സി പി ജോൺ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെയും ജീവനക്കാരുടെയും സഹകരണത്തോടെ KSRTC മികച്ച രീതിയിൽ മുന്നോട്ടു പോവുകയാണെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനതലത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവച്ച KSRTC യൂണിറ്റിനുള്ള അവാർഡ് വിതരണം, 24 മണിക്കൂർ കസ്റ്റമർ കെയർ ടോൾ ഫ്രീ സേവനം, നവീകരിച്ച KSRTC കൊറിയർ സംവിധാനത്തിന്റെ ഉദ്ഘാടനം എന്നിവയും നടന്നു. ആണവായുധങ്ങളുടെ വിനാശകരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അവബോധമുയർത്തി ഇന്ന് ഹിരോഷിമ ദിനം. 1945 ഓഗസ്റ്റ് 6-നാണ് ജപ്പാനിലെ ഹിരോഷിമ നഗരത്തിൽ അമേരിക്ക ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് വർഷിച്ചത്. ആക്രമണത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും തലമുറകളോളം അതിന്റെ ദുരന്തങ്ങൾ അനുഭവിക്കുകയും ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആറന്മുള വള്ളസദ്യ പുനരാരംഭിച്ചു. മഴയും വെള്ളക്കെട്ടും മൂലമുള്ള ഗതാഗത തടസ്സം നീങ്ങിയതോടെയാണ് വള്ളസദ്യ പുനരാരംഭിക്കുന്നത്. മാറ്റിവച്ച സ്പെഷ്യൽ പാസ് സദ്യകൾ ഈ മാസം 12, 25, 29 തീയതികളിൽ നടക്കുമെന്ന് ആറന്മുള പള്ളിയോട സേവാ സംഘം അറിയിച്ചു. ഓണക്കാലത്തെ തിരക്ക് കണക്കിലെടുത്ത് കേരളത്തിലേക്ക് പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തി റെയിൽവേ. ഈ മാസം 12 മുതൽ പ്രത്യേക സർവീസുകൾ ആരംഭിക്കും. ഈ മാസം 25 വൈകിട്ട് 4 ഹുബ്ബള്ളിയിൽ നിന്നും ബംഗളൂരു വഴി കോട്ടയത്തേക്ക് എത്തുന്ന ട്രെയിൻ കോട്ടയത്തു നിന്നും തിരുവോണ ദിവസം രാത്രി 10 പുറപ്പെടും. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ മറ്റന്നാൾ എറണാകുളം കലൂരിൽ നിർവഹിക്കും. മന്ത്രിമാരായ അനൂപ് ജേക്കബ്, റോജി എം ജോൺ, VE അബ്ദുൾ ഗഫൂർ തുടങ്ങിയവർ പങ്കെടുക്കും. കോഴിക്കോട് ബീച്ചിലും കലൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൌണ്ടിലും തിരുവനന്തപുരം പുത്തരിക്കണ്ടം നായനാർ പാർക്കിലും മെഗാ ട്രേഡ് ഫെയർ ആയാണ് ഇത്തവണ ഓണം മേള സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് 6 ലക്ഷത്തിലധികം AAY കാർഡ് ഉടമകൾക്ക് സപ്ലൈകോ 16 സൌജന്യ കിറ്റുകൾ നൽകും. 1000 രൂപയ്ക്ക് 21 ഇനങ്ങൾ അടങ്ങിയ അത്തം ഓണസമ്മാന കിറ്റ്, 1500 രൂപയ്ക്ക് 25 ഇനങ്ങൾ അടങ്ങിയ ഉത്രാടം കിറ്റ്, 2000 രൂപയ്ക്ക് 30 ഇനങ്ങൾ അടങ്ങിയ തിരുവോണം കിറ്റ് എന്നിവയും സപ്ലൈകോ ലഭ്യമാക്കും. തിരുവനന്തപുരം തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടകവാവിന് ബലിതർപ്പണ ടിക്കറ്റ് ഓൺലൈനായി ബുക്ക് ചെയ്യാവുന്ന സംവിധാനം നിലവിൽ വന്നു. ഈ വർഷം മുതൽ ആദ്യമായാണ് ബലിതർപ്പണ ടിക്കറ്റിന് ഓൺലൈൻ വഴിയുള്ള ബുക്കിംഗ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തുന്നത്. ഈ മാസം 12 കർക്കിടകവാവ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: ഓൺലൈൻ ബുക്കിംഗ് വന്നതോടെ സ്പെഷ്യൽ പാസുകൾ പൂർണ്ണമായും ഒഴിവാക്കി. മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം ആധാർ നമ്പരും ഫോട്ടോയും അപ്ലോഡ് ചെയ്ത് ഓൺലൈൻ ബുക്കിംഗ് പൂർത്തിയാക്കാം. ക്ഷേത്രത്തിലും പരിസരങ്ങളിലുമായി 11 ബലിമണ്ഡപങ്ങളാണ് ഇത്തവണ ബലിതർപ്പണത്തിനായി തിരുവല്ലത്ത് ഒരുക്കിയിരിക്കുന്നത്. വാഹന പാർക്കിംഗിനായി സമീപത്തെ ഗ്രൌണ്ടിലും സ്കൂളിലും സൌകര്യം ഏർപ്പെടുത്തും. ജില്ലയിലാകെ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള 14 ക്ഷേത്രങ്ങളിലാണ് ബലിതർപ്പണം നടക്കുന്നത്. വാവുബലി ചടങ്ങുകൾ നടക്കുന്ന ദിവസവും തലേദിവസം വൈകുന്നേരവും ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കർശനമായ നിരീക്ഷണവും പരിശോധനകളും നടത്തും.
0: കർക്കിടകവാവ് ബലിതർപ്പണത്തോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ ആലുവ മണപ്പുറത്ത് പുരോഗമിക്കുന്നു. വെള്ളപ്പൊക്ക സ്ഥിതി വിലയിരുത്താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, പോലീസ്, ആലുവ നഗരസഭ തുടങ്ങിയ വകുപ്പുകളുടെയും യോഗം കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു. മഴ വീണ്ടും ശക്തമായാൽ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ നടത്താനും തീരുമാനിച്ചു. ഈ മാസം 12 കർക്കിടകവാവ് ബലിതർപ്പണം. സംസ്ഥാനത്ത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ വ്യാജ ലോൺ ആപ്പ്, മ്യൂൾ അക്കൌണ്ട് തട്ടിപ്പുകൾക്ക് ഇരയാകുന്നതായി റിപ്പോർട്ട്. ഇതിനെതിരെ കോളേജുകൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചതായി കാനറ ബാങ്ക് ജനറൽ മാനേജറും സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി കൺവീനറുമായ സന്തോഷ് VS പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭ 2 മണിവരെയും രാജ്യസഭ 2:15 നിർത്തിവച്ചു. സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള സംരംഭകത്വ വികസന പദ്ധതി 3-ാം പതിപ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് മഴക്കെടുതി തുടരുന്നു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. നദീതീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണം. കോട്ടയത്തും പത്തനംതിട്ടയിലും താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങിത്തുടങ്ങി. തിരുവല്ലയിലെ പ്രളയബാധിത പ്രദേശങ്ങൾ മന്ത്രി AP അനിൽകുമാർ ഇന്ന് സന്ദർശിക്കും. സംസ്ഥാനത്ത് KSRTCയുടെ AI-powered വാട്സ്ആപ്പ് ടിക്കറ്റിംഗ് സംവിധാനം നിലവിൽ വന്നു. ആണവായുധങ്ങളുടെ വിനാശകരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അവബോധമുയർത്തി ഇന്ന് ഹിരോഷിമ ദിനം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
5: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
6: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
5: അപ്പൊ പഴയ ചോയ്സോ?
6: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
5: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
6: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
5: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
6: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
5: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
7: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
3: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിഷേധം. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ 2 മണിവരെയും രാജ്യസഭ 2:15 വരെയും നിർത്തിവച്ചു. വികസിത ഭാരതത്തിന് ഭാവി കേന്ദ്രീകൃത വിദ്യാഭ്യാസ വ്യവസ്ഥ സൃഷ്ടിക്കുമെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. രാജ്യത്ത് യന്ത്രവൽകൃത ശുചീകരണ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ലോകസമാധാനത്തിന് ഓർമ്മപ്പെടുത്തലായി ഇന്ന് ഹിരോഷിമ ദിനം. കേരളത്തിൽ മഴക്കെടുതികൾ തുടരുന്നു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലോക അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 3 ഇന്ത്യൻ താരങ്ങൾ ഫൈനലിൽ കടന്നു. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് നടപടി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ബഹളം രൂക്ഷമായതോടെ ലോക്സഭ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. ഹിരോഷിമ നാഗസാക്കി അണുബോംബ് ആക്രമണത്തിന് ഇരയായവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ലോക്സഭയിൽ നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. തുടർന്ന് ചോദ്യോത്തരവേളയിലേക്ക് കടക്കാൻ സ്പീക്കർ ശ്രമിച്ചതോടെ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തിറങ്ങുകയായിരുന്നു. വിദ്യാർത്ഥി സമരത്തിന് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ നേരിട്ട് വിശദീകരണം നൽകണമെന്ന് പ്രതിപക്ഷാംഗങ്ങൾ ആവശ്യപ്പെട്ടു. പ്രതിപക്ഷം ബഹളം തുടർന്നതോടെയാണ് സഭ 2 മണിവരെ നിർത്തിവയ്ക്കാൻ സ്പീക്കർ ഓം ബിർള ഉത്തരവിട്ടത്.
1: സംസദ് കോ ചർച്ചാ സംവാദ് കെ രൂപ ദേഖനാ ചാത്താ ഹൈ ആപ് പ്രശ്നകാൽ മഹത്വപൂർണ സമയ ഹോതാ ഹൈ ദേശ് കി ജനതാ പ്രശ്നകാൽ മേ ആപ്കെ പ്രശ്നോ ഔർ സർക്കാർ കെ ജവാബോ കോ സുന്നാ ചാത്തി ഹൈ ഇസ്ലിയെ മേരാ ആപ് ലോഗോ സേ ആഗ്രഹ ഹൈ കി ആപ് അപ്നി അപ്നി സീറ്റ് പേ ബിരാജേ മേ സദൻ കി കാർവായി കോ ചലാനാ ചാത്താ ഹൂം.
0: 12 മണിക്ക് പുനരാരംഭിച്ച രാജ്യസഭയിലും പ്രതിപക്ഷം ബഹളം തുടർന്നതിനാൽ നടപടികൾ 2:15 വരെ നിർത്തിവച്ചിരിക്കുകയാണ്. രാജ്യത്ത് ഭാവിക്ക് അനുയോജ്യമായ വിദ്യാഭ്യാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ഓരോ പഠിതാവിനെയും ശാക്തീകരിക്കുന്നതിനൊപ്പം വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് സംഭാവന നൽകുന്നതുമാവണം വിദ്യാഭ്യാസ രംഗമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രധാന മുൻഗണനകൾ യോഗത്തിൽ ചർച്ചയായി. രാജ്യത്ത് യന്ത്രവൽകൃത ശുചീകരണ സംവിധാനങ്ങൾ വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ. ഇതിലൂടെ ശുചീകരണ തൊഴിലാളികളുടെ അന്തസ്സും സുരക്ഷയും പുനരധിവാസവും ഉറപ്പാക്കാൻ കഴിയും. എല്ലാ രൂപത്തിലുമുള്ള മനുഷ്യ ശുചീകരണ പ്രവൃത്തികളും ഇല്ലാതാക്കാൻ സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായും ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം രാജ്യസഭയിൽ പറഞ്ഞു. ഇന്ന് ഹിരോഷിമ ദിനം. 1945 ഓഗസ്റ്റ് 6 ജപ്പാനിലെ ഹിരോഷിമ നഗരത്തിൽ അമേരിക്ക ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് വർഷിച്ചത്. ആക്രമണത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും തലമുറകളോളം അതിന്റെ ദുരന്തങ്ങൾ അനുഭവിക്കുകയും ചെയ്തു. അണുബോംബ് ആക്രമണത്തിൽ ഇരയായവരെ സ്മരിക്കാനും യുദ്ധഭീകരതയ്ക്കും ആണവായുധങ്ങൾക്കുമെതിരെ സമാധാനത്തിന്റെ സന്ദേശം പകരാനുമാണ് ദിനാചരണം ലക്ഷ്യമിടുന്നത്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി MyGOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. മുൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിന്റെ ചരമവാർഷിക ദിനത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചു രാജ്യം. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ളവർ സുഷമ സ്വരാജിനെ അനുസ്മരിച്ചു. 2014 മുതൽ 2019 വരെ കേന്ദ്രമന്ത്രിസഭയിൽ വിദേശകാര്യ വകുപ്പിന്റെ ചുമതല സുഷമ സ്വരാജ് വഹിച്ചിരുന്നു. 2019 ഓഗസ്റ്റ് 6 ന്യൂഡൽഹിയിലായിരുന്നു അന്ത്യം. വിദേശകാര്യ മന്ത്രാലയത്തെ സാധാരണക്കാരിലേക്ക് അടുപ്പിച്ച സുഷമ സ്വരാജിന് 2020 മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. അസമിലെ പ്രളയക്കെടുതികൾ കേന്ദ്രമന്ത്രി ജെ.പി. നദ്ദ അവലോകനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പിന്തുണയും അസമിനുണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. പ്രളയം ഏറ്റവും കൂടുതൽ നാശം വിതച്ച അസം നാഗാലാന്റ് അതിർത്തിയിലെ ശിവസാഗർ ജില്ലയിലെ മഴക്കെടുതികൾ ശ്രീ ജെ.പി. നദ്ദ വിലയിരുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അമേരിക്കയിലെ യുജീനിയിൽ നടക്കുന്ന ലോക അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 3 ഇന്ത്യൻ താരങ്ങൾ ഫൈനലിൽ കടന്നു. പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ആശിഷ് യാദവ്, ടി ധരണീധരൻ എന്നിവരും വനിതകളുടെ ഡിസ്കസ് ത്രോയിൽ അമാനത് കംബോജുമാണ് ഫൈനലിലേക്ക് യോഗ്യത നേടിയത്. പശ്ചിമേഷ്യയിലെ സുരക്ഷാ പ്രതിസന്ധിക്കിടയിലും രാജ്യത്തിന്റെ വ്യാപാര സുരക്ഷ ഉറപ്പാക്കി കേന്ദ്ര സർക്കാർ, സംഘർഷങ്ങൾക്കിടയിലും ചരക്ക് കപ്പലുകൾ സുരക്ഷിതമായി കടന്നുപോകുന്നതായി സർക്കാർ പാർലമെന്റിൽ അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കിടയിലും 60 ചരക്ക് കപ്പലുകൾ ഹോർമൂസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായി കടന്നുപോയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഇതിനു പുറമെ ഗൾഫ് മേഖലയിൽ കുടുങ്ങിക്കിടന്ന 3972 ഇന്ത്യൻ നാവികരെ വിജയകരമായി നാട്ടിലെത്തിക്കാനും സാധിച്ചതായും സർക്കാർ വ്യക്തമാക്കി. പ്രതിസന്ധിക്കിടയിൽ ഇന്ത്യ നടത്തിയ ശക്തമായ സമുദ്ര സുരക്ഷാ ഇടപെടലുകളുടെ തെളിവാണ് ഈ നടപടികൾ. അതേസമയം ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ചരക്കു നീക്കം സംബന്ധിച്ച് ഒമാനുമായുള്ള കരാർ അന്തിമഘട്ടത്തിലാണെന്ന് ഇറാൻ വ്യക്തമാക്കി. ഈ ആഴ്ച തന്നെ കരാർ പ്രഖ്യാപിച്ചേക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അറിയിച്ചു. എന്നാൽ ഇറാൻ തുറമുഖങ്ങൾക്കുമേലുള്ള ഉപരോധം US പിൻവലിക്കുന്നതിനെ ആശ്രയിച്ചായിരിക്കും കരാർ നിലവിൽ വരിക. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഉത്തരാഖണ്ഡ്, ഝാർഖണ്ഡ്, പശ്ചിമബംഗാൾ, ഒഡീഷ, മഹാരാഷ്ട്ര, കൊങ്കൺ, ഗോവ എന്നിവിടങ്ങളിൽ നിന്ന് അതിശക്ത മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഹരിയാന, ചണ്ഡിഗഡ്, ബീഹാർ, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിലും ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ മഴക്കെടുതി തുടരുന്നു. വരും ദിവസങ്ങളിൽ മഴയ്ക്ക് ശക്തി കുറയാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ജലനിരപ്പ് അപകടകരമായ രീതിയിൽ തുടരുന്നതിനാൽ പമ്പ, അച്ചൻകോവിൽ നദികളുടെ സമീപ പ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ജലസേചന വകുപ്പ് അറിയിച്ചു. കേരളത്തിലെ പോലീസ് സംവിധാനം നവീകരിക്കുന്നതിന്റെ ഭാഗമായി മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഈ മാസം 15 മുതൽ പോലീസ് സ്റ്റേഷനുകളിൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരായി സബ് ഇൻസ്പെക്ടർമാരെ നിയമിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുല്ലപ്പെരിയാറിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ആ സ്റ്റേഷനിലെ SHOയുടെ ചുമതല DYSPക്ക് തന്നെയായിരിക്കുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ഓണക്കാലത്തെ തിരക്ക് കണക്കിലെടുത്ത് കേരളത്തിലേക്ക് പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തിയ റെയിൽവേ ഈ മാസം 12 മുതൽ പ്രത്യേക സർവീസുകൾ ആരംഭിക്കും. ഈ മാസം 25 വൈകിട്ട് 4:00 ഹുബളിയിൽ നിന്ന് ബംഗളൂരു വഴി കോട്ടയത്തേക്ക് എത്തുന്ന ട്രെയിൻ കോട്ടയത്ത് നിന്ന് തിരുവോണ ദിവസം രാത്രി 10:30 പുറപ്പെടും. സെപ്റ്റംബർ ആദ്യവാരം വരെ പ്രത്യേക സർവീസുകളും ഉണ്ടാകും. കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി TV സോമനാഥിന്റെയും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹന്റെയും സേവന കാലാവധി 1 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിച്ചു. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള നിയമന സമിതിയാണ് ഇതിന് അംഗീകാരം നൽകിയത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 246 പോയിന്റ് ഉയർന്ന് 78826, നിഫ്റ്റി 24 പോയിന്റ് നേട്ടത്തിൽ 24649 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 2120 രൂപ വർദ്ധിച്ച് 1,09,800 രൂപയും ഗ്രാമിന് 13,725 രൂപയുമാണ് ഇന്നത്തെ വില. ഏരൻ ഉൾക്കടലിൽ സൌദിയുടെ എണ്ണക്കപ്പലിന് നേരെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയതായി യമനിലെ ഹൂതി വിഭാഗം അറിയിച്ചു. വടക്കൻ ചെങ്കടലിലെ ആക്രമണത്തിന് പിന്നാലെ നടന്ന നീക്കത്തെ തുടർന്ന് കപ്പൽ തിരിച്ചുവിടാൻ നിർബന്ധിതമായി. യമനുമേലുള്ള ഉപരോധം മാറ്റം വരെ സൌദി കപ്പലുകൾ തടയുമെന്നും ഹൂതികൾ മുന്നറിയിപ്പ് നൽകി. പാക് അധീന കശ്മീരിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയും ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചും ബ്രിട്ടനിലെ കശ്മീരി പ്രവാസികൾ ബ്രാഡ്ഫോർഡിൽ പ്രതിഷേധ റാലി നടത്തി. സുരക്ഷാസേനയുടെ കടുത്ത അടിച്ചമർത്തലിലും റെയ്ഡുകളിലും സാധാരണക്കാർ കൊല്ലപ്പെടുന്നതായി റാലിയിൽ പങ്കെടുത്തവർ ആരോപിച്ചു. ആക്രമണങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നും മൌലിക അവകാശങ്ങൾ സംരക്ഷിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്നും അവർ ആവശ്യപ്പെട്ടു. സ്ലോവാക്യയിൽ 41.4 ഡിഗ്രി സെൽഷ്യസ്, ഓസ്ട്രിയയിൽ 41.2 ഡിഗ്രി സെൽഷ്യസ് എന്നിങ്ങനെ സർവ്വകാല റെക്കോർഡ് താപനില രേഖപ്പെടുത്തിക്കൊണ്ട് മധ്യ യൂറോപ്പിൽ കടുത്ത ഉഷ്ണതരംഗം തുടരുന്നു. ചെക്ക് റിപ്പബ്ലിക്, ഹംഗറി എന്നിവിടങ്ങളിലും ചൂട് രൂക്ഷമാണ്. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിഷേധം. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ 2 മണിവരെയും രാജ്യസഭ 2:15 വരെയും നിർത്തിവച്ചു. വികസിത ഭാരതത്തിന് ഭാവി കേന്ദ്രീകൃത വിദ്യാഭ്യാസ വ്യവസ്ഥ സൃഷ്ടിക്കുമെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. രാജ്യത്ത് യന്ത്രവൽകൃത ശുചീകരണ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ലോകസമാധാനത്തിന് ഓർമ്മപ്പെടുത്തലായി ഇന്ന് ഹിരോഷിമ ദിനം. കേരളത്തിൽ മഴക്കെടുതികൾ തുടരുന്നു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലോക അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 3 ഇന്ത്യൻ താരങ്ങൾ ഫൈനലിൽ കടന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

പശുത്തണ്ട്. സ്റ്റേ ട്യൂൺഡ് ആൻഡ് റേഡിയോ 91.2.

0: പഠിക്കണ്ട, നോക്കണ്ട, താൻ എന്റെ പെണ്ണിലെ തിക്കി തിരക്കി നടക്കണ്ട,
1: നിൽക്കണ്ട, നോക്കണ്ട, താൻ എന്റെ പെണ്ണിലെ തിക്കി തിരക്കി നടക്കണ്ട, കൽക്കണ്ടം പൂശിയ കിന്നരമാക്കുമായി കൈക്കുലി കാട്ടി അടുക്കണ്ട.
2: എന്റെ കരണല്ലേ, പോടോ.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-766-844. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.

വിധി മാത്രം കടലും മുത്തും കണ്ടു, കൂടെ വന്ന വിധി മാത്രം കടലും മുത്തും കണ്ടു.

0: വീടായാൽ വിളക്ക് വേണം, വീടായാൽ വിളക്ക് വേണം.
1: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

എല്ലാവർക്കും എന്റെ റേഡിയോ 91.2 സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ആദരയാണ്. ലോക സമാധാനത്തിന്റെ സന്ദേശവുമായി ഒരു ഹിരോഷിമ ദിനം കൂടി. ഇന്ന് ഓഗസ്റ്റ് 6 ലോക ചരിത്രത്തിലെ കറുത്ത ഏടുകളിൽ ഒന്നായ ഹിരോഷിമ ദിനം. 1945 ഓഗസ്റ്റ് 6 രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമ നഗരത്തിൽ ലിറ്റിൽ ബോയ് എന്ന ആറ്റം ബോംബ് വർഷിച്ചത്. നിമിഷങ്ങൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് മനുഷ്യജീവനുകളാണ് അവിടെ പൊലിഞ്ഞുപോയത്. തലമുറകളോളം നീണ്ടുനിന്ന റേഡിയേഷൻ ദുരന്തങ്ങൾക്കും ആ മണ്ണ് സാക്ഷ്യം വഹിച്ചു. അറ്റോമിക് ബോംബിന്റെ ആഘാതത്തിൽ വെന്തുരുകിയ ജനങ്ങളുടെയും സമാധാനത്തിന്റെ

പ്രതീകമായ സദാക്കോ സസാക്കി എന്ന പെൺകുട്ടിയുടെയും കടലാസ് കൊക്കുകളുടെയും കഥകൾ ഇന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് യുദ്ധത്തിന്റെ ഭീകരതയെക്കുറിച്ച് തന്നെയാണ്. യുദ്ധമല്ല, ശാന്തിയും സമാധാനവുമാണ് ലോകത്തിന് ആവശ്യമെന്ന സന്ദേശം പ്രചരിപ്പിക്കാനാണ് നാം ഈ ദിവസം ആചരിക്കുന്നത്. ഓഗസ്റ്റ് 6-ാം തീയതി രാവിലെ 8:15 ജപ്പാനിലെ ഹിരോഷിമ നഗരത്തിന്റെ മുകളിലേക്ക് ലിറ്റിൽ ബോയ് എന്ന അറ്റോമിക് ബോംബ് വിടിച്ച ആ നിമിഷ നേരം കൊണ്ട് ലക്ഷക്കണക്കിന് മനുഷ്യ ജീവനുകളാണ് അവിടെ ചാരമായി മാറിയത്. ആ ദുരന്തം വിതച്ച നാശനഷ്ടങ്ങളും രോഗപീഠകളും തലമുറകളോളം അവിടെയുള്ള മനുഷ്യർ അനുഭവിക്കുന്നു. സുഹൃത്തുക്കളെ, ഹിരോഷിമ ദിനം എന്ന് പറയുന്നത് വെറുമൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല, സമാധാനത്തിന് വേണ്ടിയുള്ള വലിയൊരു മുന്നറിയിപ്പ് കൂടിയാണ്. യുദ്ധങ്ങളും ആയുധങ്ങളും ഒരിക്കലും ഒരു പ്രശ്നത്തിന് പരിഹാരമല്ല എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ദിനം. ഹിരോഷിമയുടെ ചാരത്തിൽ നിന്നും ജപ്പാൻ പിന്നീട് ലോകത്തിന് മുന്നിൽ അതിജീവനത്തിന്റെ വലിയൊരു മാതൃകയായി പടുത്തുയർത്തപ്പെട്ടു എന്നത് നമ്മൾ കാണേണ്ടതാണ്. ഈ ഒരു ദിനത്തിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. വിദ്വേഷത്തിനും വിഭജനത്തിനും പകരം സ്നേഹവും സമാധാനവും പരത്തുക. അറ്റോമിക് ബോംബുകളെക്കാൾ ശക്തി മനുഷ്യത്വത്തിനും പരസ്പര സ്നേഹത്തിനുമുണ്ട് എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഒരുമിച്ച് ആഗ്രഹിക്കാം, ഇനി ഒരിക്കലും ഒരു നഗരത്തിനും ഹിരോഷിമയുടെ ഗതി വരാതിരിക്കട്ടെ. ലോകത്തെമ്പാടും സമാധാനം പുലരട്ടെ. ഹിരോഷിമ ദിനത്തിൽ സമാധാനത്തിന്റെ പ്രതീകമായ സദാക്കോ ഷസാക്കിയുടെ ഓർമ്മപ്പെടുത്തലുകൾ. 1945 ഹിരോഷിമയിൽ ആറ്റം ബോംബ് പതിക്കുമ്പോൾ സദാക്കോ ഷസാക്കി എന്ന കൊച്ചു പെൺകുട്ടിക്ക് വെറും 2 വയസ്സായിരുന്നു പ്രായം. അന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടെങ്കിലും ആ ബോംബ് വിതറിയ റേഡിയേഷൻ ആ കുഞ്ഞിന്റെ ശരീരത്തെ പതുക്കെ വേട്ടയാടുന്നുണ്ടായിരുന്നു. 12-ാം വയസ്സിൽ അവൾക്ക് ലുക്കീമിയ എന്ന അർബുദം സ്ഥിരീകരിച്ചു. പക്ഷേ രോഗക്കിടക്കയിലും സദാക്കോ പ്രതീക്ഷ കൈവിട്ടില്ല. ജപ്പാനിലെ ഒരു വിശ്വാസമുണ്ട്, 1000 കടലാസ് കൊക്കുകളെ ഉണ്ടാക്കിയാൽ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുമെന്ന്. ജീവിതത്തിലേക്ക് തിരികെ വരാൻ ഓടി നടന്ന് കളിക്കാൻ കൊതിച്ച ആ കൊച്ചുമിടുക്കി ആശുപത്രി കിടക്കയിലിരുന്ന് പേപ്പർ കൊക്കുകളെ ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷേ 1000 കൊക്കുകൾ തികയുന്നതിന് മുൻപ് അവൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. എങ്കിലും അവളുടെ കൂട്ടുകാർ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അവർ ബാക്കി കൊക്കുകളെ ഉണ്ടാക്കി പൂർത്തിയാക്കി. സദാക്കയുടെ ആഗ്രഹം നിറവേറ്റി. ഇന്ന് ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്കിൽ കൈകളിൽ ഒരു പേപ്പർ ക്രെയിനുമായി നിൽക്കുന്ന സദാക്കയുടെ പ്രതിമയുണ്ട്. സമാധാനത്തിന് വേണ്ടി ലോകം മുഴുവൻ കൈകോർക്കണമെന്ന് ആ പ്രതിമ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. സുഹൃത്തുക്കളെ, യുദ്ധങ്ങൾ വിതയ്ക്കുന്നത് കണ്ണീരും സങ്കടവുമാണ്. വരും തലമുറയ്ക്കായി നമുക്ക് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു നല്ല നാളെ പണിതുയർത്താം. വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ കേൾക്കൂ, ആസ്വദിക്കൂ. എൻ റേഡിയോ 91.2.

0: ആർദ്രന്നല്ലേ പേര്?
1: എങ്ങനെ മനസ്സിലായി?
0: അതൊക്കെ
1: നീരജല്ലേ?
0: അതെങ്ങനെ മനസ്സിലായി?
1: അതൊക്കെ ഉണ്ട്.

0: റെക്കോർഡ് അബൌട്ട് us.
1: എനിക്ക്
2: ജോത്സ്യം വിളിക്കുന്നു, ഒരു സെക്കൻഡേ. ചേട്ടാ ഞാൻ കുറച്ച് തിരക്കില്ല, തിരിച്ചു വിളിച്ചാൽ മതിയോ? ഹലോ,
1: ഐ ഫീൽ ദിസ് ഇസ് ഇറ്റ്. എനിക്കത് തോന്നുന്നു.
0: ഞാൻ കുറെ ഇരുന്ന് ആലോചിച്ചു.
2: എന്താണത്?
0: ആൻഡ് ഐ കേം ടു ദിസ്.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

0: എരിച്ചിലും അസ്വസ്ഥതയുമാണ്.
1: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങളടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: Radio 91.2.

0: ലക്ഷണ കുക്ഷിയടാ ഇവൻ അശകുമാരക പക്ഷമടാ തൊട്ടതിലൊട്ടൊണൊരട്ടയടാ ഇത് രക്തം കണ്ടൊരു മൂട്ടയടാ തൊട്ടരിലെട്ടര പൊട്ടനടാ ഇത് ചട്ടനു ചിണ്ടൻ ചുണ്ടനടാ കാക്കിരി കുക്കിരി മൂക്കനടാ ഇവ പിക്കിരി മൂർഖൻ ചുള്ളനടാ
1: എവിടെ എന്റെ രാജകുമാരി നൃത്തം തുടങ്ങട്ടെ.

തലഞ്ഞാൻ അരിഞ്ഞു വീഴ്.

തരകട തരകട തരകട തരകട തരകട നം നം തരകട.

നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ഗുഡ് ഈവനിംഗ്, എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയിൽ കൂടെയുള്ളത് അർജുൻ നിതിനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളെ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ ഗാനമഞ്ജരിയിലോട്ട് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700922. വേഗം തന്നെ വിളിച്ചോളൂ. ഇന്ന് നാടൻപാട്ട് കലാകാരനായ PS ബാനർജിയുടെ ഓർമ്മ ദിവസമാണ്. കുറെ നല്ല നല്ല പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച അദ്ദേഹത്തിന്റെ രണ്ടു മൂന്ന് പാട്ടായി കേട്ട് നമുക്ക് ഇന്നത്തെ ഗാനമഞ്ജരി നമുക്ക് തുടങ്ങാം. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട്. വിളിക്കേണ്ട നമ്പർ ഞാൻ ഒന്നുകൂടെ പറയാം, 9544700922.

യെസ് വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയിൽ കൂടെ ഉള്ളത് ആർജി നിതിനാണ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ ഇതാണ്, 9544700092. വേഗം തന്നെ വിളിച്ചോളൂ, നമുക്ക് ഇപ്പോൾ ഒരു മെസ്സേജ് ഉണ്ട്. മെസ്സേജിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, ഹായ് നിതിൻ ചേട്ടാ, ഹായ് ഗാനമഞ്ജരി, എനിക്കിന്ന് വേണ്ട പാട്ട് ഏതോ സായന്റെ തീരങ്ങളിൽ എന്ന പാട്ടാണ്. എനിക്ക് സിനിമ ഏതാണെന്ന് അറിയത്തില്ല, എന്നിരുന്നാലും വെച്ച് തരുമെന്ന പ്രതീക്ഷയിൽ ഞാൻ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഗോപിയാണ്, കരുനാഗപ്പള്ളിൽ നിന്നും. അപ്പോൾ നമുക്ക് ആ പാട്ട് കേൾക്കാം. പക്ഷെ അതിനോടൊപ്പം മറ്റൊരു മെസ്സേജും കൊണ്ട്, ഗുഡ് ഈവനിങ് ഗാനമഞ്ജരി, ഞാൻ സത്യനാണ് ചവറയിൽ നിന്നും. എനിക്ക് മേഘം എന്ന സിനിമയിലെ തുമ്പയും തുളസിയും എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ്. ഇത് സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഉണ്ട്, എന്റെ മകൾ മീനാക്ഷിക്ക് വേണ്ടിയാണ് ഈ പാട്ടെന്ന് വെച്ച് തരണേന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ രണ്ട് പാട്ടും കേട്ടുവരാം.

0: ഏറ്റവും ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
4: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
5: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
4: അപ്പൊ പഴയ ചോയ്സോ?
5: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
4: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ടേട്ടാ.
5: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
4: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
5: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
4: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് ആൻഡ് ജെ മോൾ, കരുനാഗപ്പള്ളി.
6: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ചരിയിലേക്ക്.

0: നമ്മൾ പാട്ടായിക്കേട്ട് വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയിൽ കൂടെ എത്തിയിരിക്കുന്നത് അർജുൻ നിതിനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് ഇതിനോടൊപ്പം നമുക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9-ാം വർഷത്തിലേക്ക് അടക്കുകയാണ്. ഉദ്ഘാടനം 8 AM ശനിയാഴ്ച എന്റെ റേഡിയോ അങ്കണത്തിൽ വെച്ച് നടക്കുന്നതാണ്. ഉദ്ഘാടനം ശ്രീമതി ജെബി മേത്തർ MP നിർവഹിക്കുന്നു. ഒപ്പം ഗുരുസേവ പുരസ്കാര വിതരണവും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇത് കാണാൻ എല്ലാവരെയും ഞങ്ങൾ എന്റെ റേഡിയോ 91.2 അങ്കണത്തിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കാണുമെന്ന് വിശ്വാസത്തിൽ നമുക്ക് അടുത്തൊരു കോൾ ഉണ്ട്. നമുക്ക് ആ കോളിലേക്ക് പോവാം. ഹലോ ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്? സജിച്ചേട്ടാ, എന്തുട്ടി പനിയാണോ? ഒരു ഒച്ചയൊക്കെ അടച്ചിരിക്കുന്നു. ആണല്ലേ? ഓക്കെ, ഹോസ്പിറ്റലൊക്കെ പോയോ?
1: പോയി
0: പോയി. ഓക്കെ, ഗുളിയൊക്കെ കഴിക്കണം കേട്ടോ. ഏത് പാട്ടാ ചേട്ടൻ വേണ്ടേ? ആ പാട്ടിന് ആർക്കു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണല്ലേ? ഓക്കെ, അപ്പോൾ ഈ പാട്ട് കേട്ടോണ്ടിരുന്നു കേട്ടോ. നമ്മളിപ്പൊ പ്ലേ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ശരി. നമുക്കൊരു മെസ്സേജും കൊണ്ടുണ്ട് അതിനോടൊപ്പം. കരുനാഗപ്പള്ളിയിൽ നിന്നും മുഹമ്മദ് സിദ്ദീഖ് ആണ്. എന്റെ റേഡിയോ നല്ല ചിന്തകളുള്ള ഒരു പ്രോഗ്രാമാണ്. അത് കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി നല്ല ചിന്തകളുടെ ഒരു പാട്ട്, അത്ഭുത ദ്വീപ് എന്ന സിനിമയിലെ ഒരു നല്ല പാട്ട് എല്ലാവർക്കും വേണ്ടി വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിനോടൊപ്പം ആ പാട്ടും കേൾക്കാം.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
4: ഓണം വന്നോ, ഇനി രശ്മി ഹാപ്പി ഹോംസിൽ ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
5: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം 8 റേഡിയോ 91.2 ഗാനമഞ്ചരിയിലേക്ക്.

0: നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 81.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം കൂടെ ഉള്ളത് അർജുൻ നിധിനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ വെച്ചുതരാനായിട്ട്, നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ ഗാനമഞ്ജരിയിലോട്ട് വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700902. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പൊ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലോട്ട് പോയിട്ട് തിരിച്ചു വരാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: യുപിഎസ് കമ്പനിന്ന് റീന.
0: ആ റീന, റീന ചേച്ചി ഇന്നലെ വിളിച്ചായിരുന്നോ?
1: അത് മിനിമോൾ ചേച്ചിയാ വിളിച്ചേ. ഇത് റീന.
0: ഇന്ന് വേറെ ആളാണോ? ഓക്കെ. ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: ചമ്പംകുളത്തെ അച്ഛനിലെ ഒരു പാട്ട്. എന്തായിരുന്നു
0: ഏത് പാട്ട്?
1: ഓളിക്കുന്നു പോന്നുള്ള.
0: ഓക്കെ, ആ പാട്ട് വെച്ചുതരാം കേട്ടോ.
1: ഞങ്ങളുടെ മുതലാളി സെൽവം, ലക്ഷ്മി ഭാര്യ ലക്ഷ്മി, പിന്നെ അനിയൻ വേലു, അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്.
0: അവർക്കാണ് ഡെഡിക്കേഷൻ അല്ലേ? പിന്നെ എന്തൊക്കെയുണ്ട്, സുഖമാണോ?
1: ആ സുഖം.
0: എല്ലാവർക്കും സുഖമാണോ?
1: എല്ലാവർക്കും സുഖം.
0: അവിടെ മഴയൊക്കെ ഉണ്ടോ? ഓക്കെ, അപ്പൊ പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ. ഇത് നമ്മളോട് ഒരു തമിഴ് സോങ് ചോദിച്ചുകൊണ്ട് വേലു മൈനാപ്പിളിൽ നിന്ന് മെസ്സേജിലുണ്ട്. ബീസ്റ്റ് എന്ന സിനിമയിലെ അറബിക്കുത്ത് എന്ന പാട്ട് വെച്ച് തരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് ആ പാട്ട് ഇതിനോടൊപ്പം കേൾക്കാം.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ടെത്തിയും വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-766-844. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.
2: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: അങ്ങനെ പാട്ടായി കേട്ട് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. ഇന്ന് ഗാനമഞ്ചരിയിൽ നിങ്ങൾക്ക് പാട്ടുകളൊക്കെ പ്ലേ ചെയ്ത് തരാനായിട്ട് ഞാൻ ഇവിടെ കാത്തിരിക്കുകയാണ്. നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ചോദിക്കാനായിട്ട്. ചോദിക്കേണ്ട നമ്പർ ഇതാണ്, 9544700912. വേഗം തന്നെ വിളിച്ചോളൂ, നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം, ഇത് ആരാണ്?
1: ഞങ്ങളുടെ കുടുംബശ്രീ അംഗങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് വേണം.
0: കുടുംബശ്രീ അംഗങ്ങളുടെ പേര് പറയൂ.
1: സിന്ധു
0: സിന്ധു
1: മഞ്ജു ഷീജ മിനി അമ്പിളി.
0: ഓക്കെ, ഈ അഞ്ചു പേർക്കും വേണ്ടി ഏത് പാട്ടാ വേണ്ടേ?
1: അമരത്തിലെ
0: പാടുന്ന ആടായി കൊടുക്കൂ, ആ പാടുന്ന കേക്കട്ടെ. പാട്ട് വെച്ചു തരാം കേട്ടോ.
1: ഓക്കെ,
0: അടുത്തൊരു മെസ്സേജ് ആണ്. ഹായ് നിതിൻ, ചാത്തന്നൂരിൽ നിന്നും രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് പ്രജ എന്ന പടത്തിൽ എം ജി അണ്ണനും സുജാത ചേച്ചിയും പാടിയ അല്ലികളിൽ എന്ന പാട്ട് വെച്ചു തരുമോ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ പാട്ട് കേൾക്കാം.

0: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
2: ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.

0: നല്ലൊരു പാട്ടിന് ശേഷം നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക്. ഗാനമഞ്ജരി നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കുന്ന നമ്പർ ഇതാണ്, 9544700912. ഇപ്പൊ നമുക്ക് കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ,
1: നമസ്കാരം നിധിൻ.
0: നമസ്കാരം, ഇതെവിടാണ്?
1: ആ നമസ്കാരം, ആനന്ദൻ തിലാനൂരാണ്.
0: മനസ്സിലായി മനസ്സിലായി.
1: കൊറേ സമയം ട്രൈ നടക്കുന്നു, വൻ ബിസിയായി എന്റെ റേഡിയോ അല്ലെ പാട്ടിന്റെ പരിപാടിയിലേക്ക്.
0: എന്ത് ചെയ്യാനാ, ബിസിയായി പോയി.
1: പക്ഷെ എന്നാലും ആനന്ദം തളരൂല
0: കേട്ടോ. ഏത് പാട്ടാണ് വേണ്ടേ?
1: എനിക്ക് നിറക്കൂട്ട് നിറ സിനിമയില്ലേ, അതിനകത്തൊരു പാട്ട്
0: പൂമാനമേ. ഓക്കെ, ആ പാട്ടിന് പാടിക്കോ പാടിക്കോ.
1: ഒരു രാഗമേഹരമായ ഒരു പാട്ടല്ലേ നിനക്ക്.
0: ഇത് ആർക്ക് വേണ്ടി ഡെഡിക്കേഷൻ?
1: ഇത് എന്റെ ഭാര്യ ജസ്നയ്ക്ക് വേണ്ടി ഞാൻ ഈ പാട്ട് സമർപ്പിച്ചു. അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പാട്ട്
0: പാട്ടാണല്ലേ. അപ്പൊ നമുക്ക് വിസ്മയ ചേച്ചിക്ക് വേണ്ടി നമുക്ക് ആ പാട്ട് കേൾക്കാം കേട്ടോ.
1: ഓക്കെ താങ്ക്സ്.
0: ഓക്കെ, നമുക്കൊരു മെസ്സേജും കൊണ്ട്. ഹായ് ഗാനമഞ്ജരി, നമസ്കാരം. എനിക്ക് വെങ്കലം എന്ന മൂവിയിലെ പത്ത് വെളുപ്പിനെ എന്ന പാട്ട് വെച്ച് തരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ്, ഇടുക്കിയിൽ നിന്നും സഹദേവൻ ചേട്ടൻ. അപ്പോൾ നമുക്ക് ആ പാട്ടും ഇതിനോടൊപ്പം കേൾക്കാം.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ടേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച്എൻജെ മോൾ, കരുനാഗപ്പള്ളി.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിന് ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണ് പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
5: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടംപോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ഗുഡ് ഈവനിംഗ്, ഇത് റേഡിയോ 81.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയിൽ നിങ്ങളോടൊപ്പം കൂടെ ഉള്ളത് അർജുൻ നിതിനാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട, നിങ്ങളുടെ മനസ്സിനോട് ചേർന്നിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും കേൾക്കാൻ കൊതിക്കുന്ന പാട്ടുകളെ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. ഗാനമഞ്ജരിയിലേക്ക് വിളിക്കണം നമ്പർ 954-7004-0012. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്, നമുക്ക് ആ മെസ്സേജിലേക്ക് പോകാം. ഹായ്, ഗുഡ് ഈവനിംഗ് ഗാനമഞ്ജരി. എനിക്ക് റസൂലെ നിൻ കനവാലെ എന്ന് തുടങ്ങുന്ന യേശുദാസ് പാടിയ സോങ് വെച്ച് വരുമോന്ന് ചോദിച്ചിരിക്കുകയാണ് ശൈല. അപ്പോൾ നമുക്ക് ആ പാട്ട് കേൾക്കാം. രാജീരാജൻ കരുനാഗപ്പള്ളി കോഴിക്കോട് സൗത്ത് നിന്നും മെസ്സേജ് ഉണ്ട്. ഒരു ആൽബം സോങ് വെച്ച് തരുമ്പോൾ കുരുത്തങ്കടൻ എന്ന പാട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ പാട്ടും ഇതിനോടൊപ്പം കേൾക്കാം.

0: വാങ്ങില്ലേ രശ്മി? ത്രില്ലോണം രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടംപോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ഗാനമഞ്ചരിയിലേക്ക് വീണ്ടും നമ്മൾ തിരികെ എത്തിയിരിക്കുകയാണ്. എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ് ഇന്ന് കൂടെ ഉള്ളത്. ആർജെ നിതിരാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം വിളിച്ചോളൂ. വിളിക്കുന്ന നമ്പർ ഇതാണ്, 9544700912. നമുക്ക് മെസ്സേജ് ഉണ്ട്, കുറെ നേരമായിട്ട് വിളിക്കുന്നുണ്ട്, നമുക്ക് നെറ്റ് കോളും വരുന്നുണ്ട്, വീഡിയോ കോളും ഒക്കെ വരുന്നുണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്, ഞാൻ തേവലക്കരയിൽ നിന്നും ഹാഷിമാണ്. എനിക്ക് ഹരികൃഷ്ണൻസ് എന്ന മൂവിയിലെ ഒരു പാട്ട് വേണം. പൊന്നേ പൊന്നപ്പിളി എന്ന പാട്ട് വെച്ചിരുമോന്ന് ചോദിച്ചിരിക്കാണ്. പ്ലീസ് പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഉറപ്പായിട്ട് നമുക്ക് ആ പാട്ട് കേൾക്കാം. അതിനോടൊപ്പം മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഹലോ, ഹായ് ഗാനമഞ്ജരി, എനിക്ക് ഒരു ഗാനം പ്ലേ ചെയ്ത് തരുമോ? രാസനിലാവിന് താരുണ്യം, രാവിന് മായിക ഭാവം എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് രണ്ട് പാട്ടും കേൾക്കാം.

ലാലേട്ടനും മമ്മൂക്കയും തകർത്ത് അഭിനയിച്ച ഹരികൃഷ്ണൻസ് എന്ന സിനിമയിലെ മനോഹരമായുള്ള ഒരു പാട്ട് കേട്ടാണ് നമ്മൾ തിരികെ വന്നിരിക്കുന്നത്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് നിങ്ങളോടൊപ്പം കൂടെയുള്ളത് അർജുൻ നിതിനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഗാനമഞ്ജരിയിലൂടെ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700912. നമുക്കൊരു മെസ്സേജ് ഉണ്ട്, നമുക്ക് ആ മെസ്സേജിലേക്ക് പോവാം. ഹായ്, എനിക്ക് പൂവേ കാതൽ പൂക്കും പൂവേ എന്ന പാട്ട് വെച്ചിരുമോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൗരിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പാട്ട് കേൾക്കാം. അടുത്ത മറ്റൊരു മെസ്സേജ് ഉണ്ട്, ബിജു ആണ്. എനിക്ക് കല്യാണരാമൻ എന്ന സിനിമയിലെ പെണ്ണേ പെണ്ണേ നിൻ കല്യാണമ എന്ന പാട്ട് വെച്ചിരുമോ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് രണ്ട് പാട്ടും കേൾക്കാം.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിന് വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-7-9-9-8-7. മറ്റൊരു നമ്പർ 9846-7-6-6-8-4-4. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.
2: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: നിങ്ങളുടെ പാട്ടും ഡെഡിക്കേഷൻസും ഒക്കെ കേട്ട് കേട്ട് നമ്മൾ ഇവിടെ സമയം ഇങ്ങനെ പോയി ഇവിടെ എത്തിയിരിക്കുകയാണ്. തകർത്ത് വെയ്യാണ് മഴ പുറത്ത്. എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. തുടർന്നും നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കൂ ഇത് എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

വിശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഇന്റർ റേഡിയോ 91.2.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. മൂന്നാം ധനവിനിയോഗ ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജൈവ മാലിന്യങ്ങളിൽ നിന്നും ഊർജ്ജോൽപാദനം ലക്ഷ്യമിട്ടുള്ള ഗോബർദ്ധൻ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. നീറ്റ് യുജി പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്ന കാര്യം പരിഗണനയിലെന്ന കേന്ദ്ര സത്യവാങ്മൂലത്തിൽ ഹർജിക്കാരുടെ നിലപാട് തേടി സുപ്രീംകോടതി. സംരംഭകത്വ വികസന പദ്ധതിയുടെ മൂന്നാം പതിപ്പിന് സംസ്ഥാനത്ത് തുടക്കം. സംരംഭങ്ങളെ സ്വാഗതം ചെയ്യാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പോലീസ് സംവിധാനത്തെ ജനകീയമാക്കാൻ ലക്ഷ്യമിട്ടുള്ള എന്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതി ഈ മാസം 15 മുതൽ. പോലീസ് സ്റ്റേഷനുകളിൽ സമഗ്ര മാറ്റമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. മൂന്നാം ധനവിനിയോഗ ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. രാജ്യസഭ ഇന്ന് പരിഗണിച്ച ബില്ലിന് ലോക്സഭ നേരത്തെ അംഗീകാരം നൽകിയിരുന്നു. നീറ്റ് വിഷയത്തിൽ പലതവണ നടപടികൾ തടസ്സപ്പെട്ട സഭയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഉച്ചയ്ക്ക് ശേഷമാണ് ബിൽ അവതരിപ്പിച്ചത്. ടാക്സേഷൻ ഭേദഗതി ബില്ലിന് ലോക്സഭയും ഇന്ന് അംഗീകാരം നൽകി. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജൈവ മാലിന്യങ്ങളിൽ നിന്നും ഊർജ്ജോൽപാദനം ലക്ഷ്യമിട്ടുള്ള ഗോബർദ്ധൻ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. 23,731 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയിലൂടെ 1.5 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാകുമെന്ന് മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. അസമിലെ NH-15 ഗുവാഹത്തിക്ക് സമീപമുള്ള നാലുവരി പാതയുടെ നിർമ്മാണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. നീറ്റ് യുജി പരീക്ഷ നിലവിലെ രീതിക്ക് പകരം JEE മാതൃകയിൽ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്നത് സജീവ പരിഗണനയിലാണെന്ന കേന്ദ്ര സർക്കാരിന്റെ സത്യവാങ്മൂലത്തിന് മറുപടി നൽകാൻ ഹർജിക്കാരോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. ചോദ്യപേപ്പർ ചോർച്ച തടയാൻ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കുകയാണെന്ന് കേന്ദ്രം കോടതിയെ അറിയിച്ചു. എന്നാൽ തീരുമാനം ഉടൻ എടുക്കണമെന്ന് ഡോക്ടർമാരുടെ സംഘടനയായ ഫൈമ ആവശ്യപ്പെട്ടു. കേസ് August 19 മാറ്റി. മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പദ്ധതിയുടെ മൂന്നാം പതിപ്പിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനെ രാജ്യത്തെ മികച്ച ധനകാര്യ സ്ഥാപനമാക്കുകയാണ് ലക്ഷ്യമെന്ന് ഉദ്ഘാടനം നിർവഹിക്കവേ മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. മാർക്കറ്റിംഗ് ടെക്നോ മെന്റർമാരുടെ പാനൽ തയ്യാറാക്കും. സംരംഭങ്ങളെ സ്വാഗതം ചെയ്യാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും. ചടങ്ങിൽ വായ്പാ വിതരണവും മുഖ്യമന്ത്രി നിർവഹിച്ചു. സംസ്ഥാനത്ത് ഈ മാസം 15 മുതൽ എന്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതി നിലവിൽ വരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ പോലീസ് സംവിധാനത്തെ ജനങ്ങളുടെ സ്വന്തം സംവിധാനമാക്കി മാറ്റുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
1: സംസ്ഥാന പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ ലോ ആന്റ് ഓർഡർ ADGP-ക്കായിരിക്കും പദ്ധതിയുടെ ചുമതല. വിവിധ ആവശ്യങ്ങൾക്കായി പോലീസ് സ്റ്റേഷനുകളെ സമീപിക്കുന്ന ഓരോ പൌരനും മെച്ചപ്പെട്ട സമയബന്ധിതമായ സേവനങ്ങൾ ഉറപ്പുവരുത്തുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. കസ്റ്റഡി മരണങ്ങൾ, കസ്റ്റഡി മർദ്ദനങ്ങൾ തുടങ്ങിയവ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതാണ് മറ്റൊരു ലക്ഷ്യം. പദ്ധതിയുടെ ഭാഗമായി ഓരോ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഫീഡ്ബാക്ക് ശേഖരിക്കും. ജനമൈത്രി പോലീസ് പദ്ധതി കൂടുതൽ കാര്യക്ഷമമാക്കാനും എന്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്.
0: നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തി KSRTCയെ പുതിയ കാലഘട്ടത്തിലേക്ക് നയിക്കുകയാണെന്ന് മന്ത്രി CP ജോൺ. KSRTCയുടെ AI അധിഷ്ഠിത വാട്സ്ആപ്പ് ടിക്കറ്റിംഗ് 9447071021, ടോൾ ഫ്രീ നമ്പർ 149, നവീകരിച്ച കൊറിയർ സംവിധാനം എന്നിവ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. യാത്രക്കാർക്ക് വേഗത്തിൽ വിവരങ്ങളും ടിക്കറ്റ് ബുക്കിംഗും ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. ഓണക്കാലത്തെ അതിർത്തിയിലൂടെയുള്ള ലഹരിക്കടത്ത് തടയുന്നതിന് ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ നടപടികൾ ഊർജിതമാക്കി എക്സൈസ് വകുപ്പ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ജില്ലയിൽ സിന്തറ്റിക് മയക്കുമരുന്ന് കേസുകൾ പിടികൂടുന്നതിൽ വർധനവുണ്ടായിട്ടുണ്ടെന്നും ഇതിൽ ഉൾപ്പെടുന്നവരുടെ സ്വത്തും പണവും കണ്ടുകെട്ടാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ TM ശ്രീനിവാസൻ അറിയിച്ചു. ലഹരിക്കടത്തിൽ പിടികൂടുന്നവരിൽ അത് ഉപയോഗിക്കുന്നതിനായി കാരിയർമാരാവുന്നവരുമുണ്ട്. എക്സൈസ് പിടിയിലാവുന്ന പ്രതികളും ബന്ധുക്കളും താൽപര്യം പ്രകടിപ്പിച്ചാൽ അവരെ ഡി അഡിക്ഷൻ സെന്ററിൽ പ്രവേശിപ്പിച്ച് വിമുക്തി ചികിത്സ നൽകാൻ വകുപ്പ് തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു.
0: ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമായി 500-ലധികം പ്രതിനിധികൾ പങ്കെടുക്കുന്ന ബ്രിക്സ് വേവ്സ് ബസാർ അന്താരാഷ്ട്ര മേളയ്ക്ക് മുംബൈയിൽ തുടക്കമായി. രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടി ദൃശ്യ ശ്രവ്യ സർഗാത്മക മേഖലകളിൽ ബിസിനസ് പങ്കാളിത്തവും സഹകരണവും വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ചരിത്രപ്രസിദ്ധമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ആദരവായി തപാൽ മുദ്രയും പ്രത്യേക കവറും പുറത്തിറക്കാൻ തപാൽ വകുപ്പ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഈ മാസം 10 പ്രകാശനം ചെയ്യും. ഇതിനൊപ്പം സംസ്ഥാന മൃഗം, സംസ്ഥാന പക്ഷി എന്നിവയുടെ ചിത്രമടങ്ങിയ തപാൽ കാർഡുകളും പുറത്തിറക്കും. ഭിന്നശേഷി അവകാശ നിയമം അടക്കമുള്ള വിഷയങ്ങളെക്കുറിച്ച് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംഘടിപ്പിക്കുന്ന ത്രിദിന ശില്പശാലയ്ക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. KFB പ്രസിഡന്റ് KJ വർഗീസ് അടക്കമുള്ളവർ പങ്കെടുക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നിലവിലുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. അതിനിടെ ഹൈറേഞ്ച് മേഖലകളിൽ ഇന്ന് ഉച്ചയ്ക്ക് 1 മുതൽ 15 mm മുകളിലുള്ള ശക്തമായ മഴ അനുഭവപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് മഴയുടെ ശക്തി കുറയുകയായിരുന്നു. മഞ്ഞ ജാഗ്രത നിലവിലുള്ള ലക്ഷദ്വീപിലെ മിനിക്കോയി, കവരത്തി, അമിനി, അഗത്തി തുടങ്ങിയിടങ്ങളിലും ഉച്ച മുതൽ മിതമായ മഴ ലഭിക്കുന്നുണ്ട്.
0: കക്കയം ഡാമിന്റെ ഷട്ടറുകൾ പൂർണ്ണമായി അടച്ചതായി KCB. മഴയുടെ ശക്തി കുറഞ്ഞതും ജലനിരപ്പ് നിയന്ത്രണ വിധേയമായതും പരിഗണിച്ചാണ് നടപടി. പത്തനംതിട്ട ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. മലയോര മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി ജില്ലാ ഭരണകൂടം. പത്തനംതിട്ട ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
5: മലയോര മേഖലകളിലെ മണ്ണിൽ ഗണ്യമായ അളവിൽ ജലാംശം വർദ്ധിച്ചതിനാൽ റാന്നി, കോന്നി തുടങ്ങിയ താലൂക്കുകളിലും മറ്റു താലൂക്കുകളിലെ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിലും കഴിയുന്നവർ ജാഗ്രത പാലിക്കണം. അപകട പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം മുൻകൂട്ടി സുരക്ഷിത സ്ഥലങ്ങളിലേക്കോ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കോ നിർബന്ധമായും മാറണം. ജില്ലയിൽ 143 ക്യാമ്പുകളിലായി 10,378 പേരാണ് ഉള്ളത്.
0: കാസർഗോഡ് വെള്ളരിക്കുണ്ടിൽ ഗോത്രവർഗ ഉന്നതികളിലേക്ക് സഞ്ചരിക്കുന്ന റേഷൻ കടയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി അനൂപ് ജേക്കബ് നാളെ നിർവഹിക്കും. ഉച്ചയ്ക്ക് വെള്ളരിക്കുണ്ട് താലൂക്ക് ഹാളിൽ നടക്കുന്ന ഔദ്യോഗിക യോഗത്തിലും മന്ത്രി പങ്കെടുക്കും. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിലും ക്രമസമാധാനം പാലിക്കുന്നതിലും കേരള പോലീസ് മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പേരൂർക്കട SAP ഗ്രൌണ്ടിൽ നടന്ന സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പും അസാപ് കേരളയും ഇൻഫോസിസും സംയുക്തമായി നടപ്പാക്കുന്ന സംസ്ഥാനത്തെ ആദ്യ മൊബൈൽ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ലബോറട്ടറിയായ ലാബ് ഓൺ വീൽസ് തിരുവനന്തപുരത്ത് വനിതാ കോളേജിൽ മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. നിർമ്മിത ബുദ്ധി, റോബോട്ടിക്സ്, കോഡിംഗ് തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകളിൽ ഗ്രാമീണ, ആദിവാസി, മലയോര മേഖലകളിലെ വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിശീലനം നൽകി തൊഴിൽ ശേഷി വർദ്ധിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. എറണാകുളം കാലടിയിൽ പുതിയ പാലത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി മന്ത്രി റോജിയം ജോണിന്റെ അധ്യക്ഷതയിൽ അടിയന്തരയോഗം ചേർന്നു. പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ January 15 പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. മൂന്നാം ധനവിനിയോഗ ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജൈവ മാലിന്യങ്ങളിൽ നിന്നും ഊർജ്ജോൽപാദനം ലക്ഷ്യമിട്ടുള്ള ഗോബർദ്ധൻ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. നീറ്റ് UG പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്ന കാര്യം പരിഗണനയിലെന്ന കേന്ദ്ര സത്യവാങ്മൂലത്തിൽ ഹർജിക്കാരുടെ നിലപാട് തേടി സുപ്രീംകോടതി. സംരംഭകത്വ വികസന പദ്ധതിയുടെ 3rd പതിപ്പിന് സംസ്ഥാനത്ത് തുടക്കം. സംരംഭങ്ങളെ സ്വാഗതം ചെയ്യാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പോലീസ് സംവിധാനത്തെ ജനകീയമാക്കാൻ ലക്ഷ്യമിട്ടുള്ള എന്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതി ഈ മാസം 15 മുതൽ പോലീസ് സ്റ്റേഷനുകളിൽ സമഗ്ര മാറ്റമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
6: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 രാമായണ സന്ധ്യയിലേക്ക് സ്വാഗതം. അങ്ങനെ സീതാന്വേഷണത്തിനായിട്ട് ലങ്കയിലേക്ക് പുറപ്പെടുവാൻ യുദ്ധസന്നാഹങ്ങളുമായി രാമനും ലക്ഷ്മണനും സുഗ്രീവനും കവീന്ദ്രന്മാരും സമുദ്രതീരത്തങ്ങനെ നിൽക്കുകയാണ്. ആ ഭാഗം വരെയല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടത്. അതിന്റെ തുടർഭാഗം നമുക്ക് ഇന്ന് കേൾക്കാം. ദേ നോക്കൂ, സമുദ്രം ആർത്തിരമ്പുകയാണ്. രാമന്റെ മുൻപിൽ സമുദ്രം അടങ്ങുന്നതേയില്ല. ഒന്നുകിൽ സമുദ്ര തരണം അല്ലെങ്കിൽ മരണം എന്നുറപ്പിച്ച രാമനെ സാഗരം കോപാകുലനാക്കി. വില്ലുകുലച്ച് ഞാണുലി മുഴുക്കിക്കൊണ്ട് കാലാഗ്നി പോലെ കത്തിക്കാളിയ രാമൻ സമുദ്രത്തിലേക്ക് അമ്പെയ്യുകയുണ്ടായി. രാമബാണങ്ങളേറ്റ് കടൽ കലങ്ങുക പോലും ഉണ്ടായി. ഒടുവിൽ നളന്റെ നിർദ്ദേശപ്രകാരം സേതുബന്ധനത്തിലൂടെ സമുദ്രത്തിന്റെ മറുകരയിലെത്തുവാൻ വാനര സൈന്യത്തിന് സാധിച്ചു എന്നുള്ളതാണ്. രാമൻ അമ്പെയ്യുന്നതും കടൽ കലങ്ങുന്നതും മാത്രമല്ല സമുദ്രദേവൻ പ്രത്യക്ഷപ്പെടുന്നതുമായ ഭാഗങ്ങളൊക്കെ നമുക്ക് ഈ രാമായണ സന്ധ്യയിൽ കേൾക്കാം.
1: ദേ നോക്കൂ, കടൽ കലങ്ങുന്നു, കടൽ ജീവികളുടെ നിലവിളി കേൾക്കുന്നു. അയ്യോ കൊടുങ്കാറ്റ്, അയ്യോ കൊടുങ്കാറ്റല്ലേ, ഇത്ര വേഗം ഇരുൾ പരന്നോ?
2: രാമ നിൽക്കൂ, ഞാൻ സമുദ്രദേവനാണ്. ഇത് സിന്ധുവും ഗംഗയുമാണ്. നിങ്ങൾക്ക് ലങ്കയിലേക്ക് പോകാൻ വഴി ഞാൻ നൽകാം. വിശ്വകർമ്മദേവന്റെ മകനായ നളൻ ഈ വഴിയിൽ ചിറകെട്ടെ, അതിൽ കയറി വാനര സൈന്യത്തിന് സുഖമായി ലങ്കയിലെത്താം.
3: രാജാവേ, ഈ സമുദ്രത്തിൽ ഞാൻ ചിറകെട്ടാം, അതിനുള്ള പണി തുടങ്ങാൻ കൽപ്പിച്ചരുളിയാൽ.
0: അങ്ങനെ നളന്റെ നേതൃത്വത്തിൽ ചിറകെട്ടാനുള്ള പണി ആരംഭിച്ചു.
1: കൂട്ടരെ, വേഗം തായത്തരികളും ഭീമൻ കല്ലുകളും കൊണ്ടുവരൂ. നോക്കൂ, ദേ ആ കല്ലുകൾ ഇവിടെ ഇടൂ, ആ മരത്തടി കുറച്ച് മാറ്റിയിടൂ.
4: ദേ നോക്കൂ, 21 യോജന തീർന്നു. ഈ നളനൊരു മിടുക്കൻ തന്നെ.
0: അങ്ങനെ മഹാസേതു ബന്ധനത്തിനു ശേഷം വാനര സൈന്യം യാത്ര തുടങ്ങി. ഭയങ്കരമായ കടലിന്റെ ഇരമ്പൽ പോലും കപിസേനയുടെ ശബ്ദ കോലാഹലം മൂലം കേൾക്കാതെയായി. ആ യാത്രയിലുള്ള എല്ലാവർക്കും ഒരേ മനസ്സു മാത്രം, ലങ്കയിലെത്തുവാനും രാവണനെ വധിക്കുവാനും സീതാദേവിയെ കണ്ടെത്തുവാനും. രാമായണ സന്ധ്യയില് രാമായണ കഥ പറഞ്ഞ് കൂടെയുണ്ടായിരുന്നത് ഞാൻ സ്വാതി ആചാര്യ. അടുത്ത ദിവസം രാമായണ സന്ധ്യയിൽ നമുക്ക് കേട്ടുമുട്ടാം. കേട്ടുകൊണ്ടേയിരിക്കുന്നത് എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: കൊല്ലങ്ങാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
4: ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
4: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
5: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: നിങ്ങളുടെ ദിവസങ്ങൾക്ക് ഈണമേകാൻ, വാർത്തകളും വിശേഷങ്ങളും നിറയ്ക്കാൻ ഇത് നമ്മുടെ സ്വന്തം ശബ്ദം, എൻ്റെ റേഡിയോ 91.2.

0: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: Stay tuned, Radio 91.2.

0: സത്യ, നീ സുന്ദരിയാണോ? നേര് പറഞ്ഞ നിന്റെ ടേസ്റ്റ് എന്റെ ടേസ്റ്റും ഒന്നാണ് സത്യ.
1: ഹേ ശിവ, നോ നോ നോ നോ.
0: പ്രോമിസ്.

ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ആസൂത്രണമെന്നാൽ കേവലമായ ഒരു ആലോചന മാത്രമാണ്. ആ ആലോചനയിലൂടെ സാധ്യമാകുമെങ്കിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെയാണ് ആസൂത്രണം എന്ന് പറയുന്നത്. വർത്തമാനകാലം അഥവാ പ്രസന്റ്, ഈ നിമിഷം, അതാണ് ഏറ്റവും മനോഹരം. അവിടെയാണ് നാം ജീവിച്ചു തീർക്കേണ്ടത്. ഭാവി നമ്മുടെ കയ്യിലല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഏറ്റവും മനോഹരമായ വിരിപ്പിൽ വിരിച്ചു കിടന്നുറങ്ങാനും ഏറ്റവും നല്ല പാത്രത്തിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കേണ്ടതുമെല്ലാം ഈ നിമിഷമാണ്. നാളെ ആർക്കോ വേണ്ടി കരുതി വെച്ച് ഒടുവിൽ ജീവിതത്തിന്റെ എല്ലാ സുഖരസാനുഭൂതികളും നഷ്ടപ്പെട്ട ശേഷം നിർനിമേഷരായി അനുഭവിച്ചില്ലല്ലോ എന്ന് നോക്കിയിരിക്കേണ്ടവരല്ല നമ്മൾ. ഞാൻ പറയാൻ വന്നത്, ഈ കോവിഡ് കാലവും ഇതിന്റെ ഒരു ദുരന്തവുമൊക്കെ നമ്മളെ പഠിപ്പിച്ച ചില പാഠങ്ങളുണ്ട്. പണ്ട് പ്രായമായവർ വീട്ടിലേക്ക് വരുമോ എന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ ദൈവം ഇടയാക്കുമെങ്കിൽ നാളെ വരാം, ഈശ്വര കൃപയാൽ വരാം എന്നൊക്കെ പറയും. മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ ഇൻഷാ അല്ലാ, അള്ളാഹു ഇടയാക്കുമെങ്കിൽ വരാം എങ്ങനെയൊക്കെയാണ് ഒരു കാലത്ത് ആളുകൾ പറഞ്ഞിരുന്നത്. അങ്ങനെ പറയുന്നതിൻ്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുക്തി എന്നത് അടുത്ത നിമിഷം എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല എന്ന ഒരു മനുഷ്യൻ്റെ നിസ്സഹായത തന്നെയാണ്. പക്ഷെ പിന്നീട് നമുക്കെന്തൊക്കെയോ ആയപ്പോൾ, സമ്പത്തും വിദ്യാഭ്യാസവും ആരോഗ്യവും വാഹനവും വലിയ വലിയ വീടുകളൊക്കെ ആയപ്പോൾ, നാളെയും അടുത്ത നിമിഷവും അടുത്ത ആഴ്ചയും അടുത്ത മാസവും ഒക്കെ നമ്മുടെ കൈപ്പിടിയിലാണെന്ന് ഓർത്തു. പക്ഷേ ഒടുവിൽ നാം തിരിച്ചറിഞ്ഞു, നമ്മുടെ കൈപ്പിടിയിലുള്ളത് നമ്മുടെ ജീവൻ മാത്രമാണ്. ബാക്കി പ്രവൃത്തികളെല്ലാം, ആസൂത്രണമെല്ലാം വേറെന്തിൻ്റെയൊക്കെയോ കൈപ്പിടിയിലാണ്. കാലമാണ് ഏറ്റവും വലിയ സാക്ഷി, കർമ്മം തന്നെയാണ് മറ്റൊരു പ്രധാന സാക്ഷി. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.

0: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
4: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
3: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
5: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
6: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: സഹൃദേവി, നമ്മുടെ കൊച്ചു കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമം, പിച്ചപ്പിച്ച് നടക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളും പോച്ചയടിക്കുന്ന അച്ചായന്മാരും പച്ചമരങ്ങളും പച്ചിലകളും കൊച്ചരുവികളും കച്ചകെട്ടി കുളിക്കുന്ന കൊച്ചു കൊച്ചു അച്ചിമാരുമുള്ള ഒരു കൊച്ചു ഗ്രാമം. അതെ, പീച്ചിക്കടുത്തുള്ള ആ കൊച്ചു ഗ്രാമത്തിന്റെ പേരാണ് പച്ചോച്ചി. പാടത്തും പറമ്പിലും രാപകരില്ലാതെ പണി ചെയ്ത് ജീവിക്കുന്ന തൊഴിലാളികളുടെ ഗ്രാമം. തൊഴിലിന്റെ പേരിൽ തൊഴിലാളികളെ വഞ്ചിക്കുന്ന നേതാവിന്റെ ഗ്രാമം. വിശ്വാസത്തിന്റെ പേരിൽ ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യയുടെ ഗ്രാമം. ദൈവത്തിന്റെ പേരിൽ വിശ്വാസികളെ വഞ്ചിക്കുന്ന പുരോഹിതന്റെ ഗ്രാമം. വളക്കൂറുള്ള മണ്ണിൽ വളഞ്ഞ വഴിയെ ജീവിക്കുന്ന മനുഷ്യന്റെ പാദസ്പർശനമേറ്റ നിമിഷത്തിൽ എന്നോ പെയ്ത മഴയ്ക്ക് ഒലിച്ചൊഴുകിപ്പോയ ജീവാംശങ്ങളെ ഓർത്ത് പൊട്ടിക്കരയുന്ന പാഴ്മണ്ണ്, അതാണ് പച്ചോച്ചി. ഈ പച്ചോച്ചി എന്ന കൊച്ചു ഗ്രാമത്തിൽ നിങ്ങൾക്കൊരു ധാരണയുണ്ട്, അവിടെ ബുദ്ധിയുള്ളവർ മാത്രമേ ഉള്ളൂ എന്ന്. അങ്ങനെയല്ല, ബുദ്ധിയില്ലാത്തവരില്ലേ? ഉണ്ട്. ഇത് പറയുമ്പോഴാണ് ഞങ്ങളുടെ നാട്ടിലെ, അതായത് ഈ പച്ചോച്ചി എന്ന് പറയുന്ന ആ നാട്ടിലെ ഒരു ബുദ്ധി വളരാത്ത ഒരു പയ്യൻ പെണ്ണ് കാണാൻ പോയി. എവിടെയോ വീട്ടിൽ പോയി പെണ്ണൊക്കെ കണ്ട് തിരിച്ചു വന്നിട്ട് വലിയ കാര്യമായിട്ട് പുള്ളി ഇങ്ങനെ, അതായത് ബുദ്ധി വികസിക്കാത്തൊരു മഫനാണ് ഈ പയ്യൻ. പോയി പെണ്ണൊക്കെ കണ്ട് തിരിച്ചു വന്നിട്ട് നാട്ടുകാരനെ ഇദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചു, കാരണം എങ്ങനെയാ പെണ്ണിനെ കണ്ടത്, ഇതൊക്കെ വിവരം അറിഞ്ഞെന്നുള്ള അറിയാൻ വേണ്ടി സുഹൃത്തുക്കളെ വിളിച്ച് ചോദിച്ചു ഇദ്ദേഹത്തെ. സാറേ കൃഷ്ണാണി, ഞാന് പെണ്ണ് കാണാൻ പോയതാ.
1: എവിടെ?
0: ഞാന് എന്റെ അങ്ങ് ഒരു സ്ഥലമുണ്ട് പച്ചോച്ചി.
1: ഓ, പച്ചോച്ചി.
0: ആ
1: പച്ചോച്ചി.
0: അവിടെ പെണ്ണ് കാണാൻ പോയതാ, ഒരു പെണ്ണിനെ കാണാൻ പോയതാ.
1: എന്നിട്ട്?
0: എന്റെ സാറേ നല്ല മുട്ടൻ സ്ഥലവാ.
1: മുട്ടൻ സ്ഥലം?
0: ആ
2: മുട്ടൻ പെണ്ണാണോ?
0: അയ്യോ, നല്ല ഒന്നാം തരം പെണ്ണാന്ന്. ഞാൻ കണ്ടില്ല പെണ്ണിനെ. അവര് പറഞ്ഞു നീ വേണ്ട, വേറെ എന്നെ കാണിക്കില്ല. അത് വലിയ കഥയാ. നമ്മള് സാധാരണ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ നമ്മുടെ വീടിന്റെ മുകളിലൊക്കെ കയറാൻ നടയില്ലേ, അവിടെ അതില്ല സാറേ, അതില്ല. അതെ, ഒരു മുട്ടം ബംഗ്ലാവ്.
1: ബംഗ്ലാവ്? ബംഗ്ലാവ്, ബംഗ്ലാവ്.
0: അങ്ങനെ അവര് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ചേട്ടാ ഇതിന്റെ, അതാ ഞാനും അവരോട് തന്നെയാണുള്ള കാരണം, ഇതിന്റെ കുടുംബ കയറത്ത് അങ്ങനെയാണ് ചോദിച്ചു. ഇല്ല, അതൊക്കെ ഞാൻ കൂടുതൽ ചേർന്ന് എങ്ങനെയാണെന്ന് ചോദിച്ചു. ഉടനെ അവര് പറഞ്ഞു, എടാ മണ്ട എന്നെ കയറി വിളിച്ചു. അപ്പൊ തന്നെ എനിക്ക് ദേഷ്യമായി എന്ന് പറഞ്ഞ് എന്നെ അവര് വിളിച്ച് വലിച്ച് ഒരു മുറിക്കകത്ത് കയറ്റി അങ്ങോട്ട് നിർത്തിയിട്ട് കഥയെല്ലാം കൂടെ പിടിച്ച് അങ്ങോട്ട് അടച്ചു. എന്നിട്ട് എന്റെ പൊന്നി സാറേ, ഏതാണ്ട് തൃന്തപ്പനാടിയെ പിടിച്ചൊരു ഒറ്റ ഞക്ക അത് അങ്ങ് പൊങ്ങിപ്പോയി. ഞാൻ അങ്ങ് വല്ലാതായിപ്പോയി. ഞാൻ ചോദിച്ചു അതിന്റെ പേരെന്താ ചോദിച്ചു. ഉടനെ അവര് പറഞ്ഞു അതിന്റെ പേരാണ് സുജ്ഞ എന്ന് പറഞ്ഞു. സുജ്ഞ? അങ്ങനെ അവര് പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞപ്പോ ഞങ്ങൾ ഈ ബ്ലങ്കാവിന്റെ കുടുംബത്തിൽ ഉടനെ നേരത്തെ പറഞ്ഞ ആ സ്ഥാനത്ത് കയറി അവര് പിന്നെ ഞെക്കി. അപ്പൊ ഇത് തുറന്നു. അപ്പൊ ഞങ്ങൾ ബ്ലങ്കാവിന്റെ കുടുംബത്തല്ല. ഉടനെ ഞാൻ ചോദിച്ചു, നമ്മൾ ഈ കയറി വന്ന സ്ഥാനത്തിന്റെ പേരാണ് ചോദിച്ചു. പറഞ്ഞു അവരതിന്റെ പേരിനോട് പറഞ്ഞു, കേട്ടോ അതിന്റെ പേരാണ് ഈ ലിഫ്റ്റിംഗോ എന്ന് പറഞ്ഞു. അങ്ങനെ അവര് പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോ എന്നോട് ചോദിച്ചാ പാടാന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് വലിച്ചു. ഉടനെ എല്ലാരും എന്നെ കണ്ടപ്പോ വലിയ സന്തോഷം, എന്റെ അടുത്ത് മാറുന്നില്ല, വലിയ എന്റെ ചുറ്റും എല്ലാരും കൂടി. അപ്പൊ ഞാൻ വിചാരിച്ച ആ കൂട്ടത്തിൽ പെണ്ണ് കാണുമെന്ന്, പെണ്ണില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ പിടിച്ച് വലിച്ചൊരു മുറിക്കകത്ത് കയറ്റി ഇരിക്കടാന്ന് പറഞ്ഞ് എനിക്കൊരു കസേര വലിച്ചിട്ട് വന്നു. എന്റെ പൊന്ന് സാറേ, ഞാൻ അവരോട് കയറി അങ്ങോട്ട് ഇരുന്നു. അണ്ട പെട്ടെന്ന് ഞാൻ ഇങ്ങനെ എഴുന്നേറ്റ്, പിന്നെ ഞാൻ അങ്ങോട്ട് കയറി ഇരുന്നേ, പിന്നെ കയറി, ഞാൻ കയറി ഇരുന്ന പിന്നെ ഞാൻ പെട്ടെന്ന്
2: എഴുന്നേറ്റ്.
0: ഞാൻ ചോദിച്ചു, ഞാൻ ചോദിച്ചിട്ട് ഇതെന്നെ കളിയ, ഇരിക്കുമ്പോ എഴുന്നേക്കുന്ന കസേരയോ, ഇത് എന്ത് കസേര? എനിക്ക് അവര് പറയാ ആ കസേരയുടെ പേര്, അവര് പറയാ പ്രിങ്ങം പോഞ്ച വന്ന്.
1: പ്രിങ്ങം പോഞ്ച അല്ല, സ്പ്രിങ്ങും പോഞ്ചും കൂടെ ചേർന്നേനാ.
0: അങ്ങനെ അവര് പറഞ്ഞായിരുന്നു, അവര് പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞപ്പോ എന്നെ അവര് പിടിച്ച് വലിച്ചോണ്ട് ചോദിച്ചടാ നിനക്ക് ദാഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊള്ള, എനിക്ക് ദാഹിക്കുന്നുണ്ടോ, എനിക്ക് ഭയങ്കര ദാഹം, എനിക്ക് എന്തെങ്കിലും കുടിക്കാൻ വേണം എന്ന് പറഞ്ഞു. എന്റെ പൊന്ന് സാറേ, ഉടനെ അവരിത് ഇത്രയും നീളമുള്ള ഒരു ഒരു ഒറ്റയടി നീളമുള്ള ഒരു വിട്ട് ഗ്ലാസിനകത്ത് ഒരു ഗ്ലാസ് മഞ്ഞ കളറുള്ള വെള്ളം, നല്ല മഞ്ഞ കളറാന്ന് അതിന്റെ വെള്ളത്തെ. അവരുടെ പേര് പറഞ്ഞു, ദാസ്. അങ്ങനെ അവര് പറഞ്ഞത്, മഞ്ഞ കളറുള്ള വെള്ളം. ഒരു കോഴലുണ്ട് കേട്ടോ സാറേ, കൊണ്ട് തന്ന് കുടിച്ചോളാൻ പറഞ്ഞു. ഈ കുഴലും കൂടി ഇട്ട് ഞാനത് വാങ്ങിച്ച് കുടിച്ചു. എന്റെ ദൈവം കർത്താവേ, എന്റെ അണ മുഴുവൻ അങ്ങ് തണുത്ത് പോയെന്ന്. അത് കഴിഞ്ഞാൽ ഞാൻ ആ കുഴൽ കടിച്ചു പറിച്ച് തിന്നു നല്ല മധുരം. ഉടനെ അവര് വന്ന ആ കുഴൽ വലിച്ചു പറിച്ച് ദൂരെ കളഞ്ഞു. ഞാൻ തിന്നാനുള്ള കുഴലല്ല, വലിച്ചു കുടിക്കാനുള്ള കുഴലാന്ന് പറഞ്ഞു. അതാണ് അവരെടുത്തോടത്തും പറഞ്ഞു. ഞാൻ പിന്നെ അവിടുന്ന് അതങ്ങ് കൊടുത്തു വിട്ട്. കുറച്ചപ്പോ എന്നോട് ചോദിച്ചടാ പെണ്ണ് കാണണ്ട. ഞാൻ പറഞ്ഞു പെണ്ണ് കാണണമെന്നും വേണ്ട, എനിക്ക് ഭയങ്കര വിശപ്പുണ്ട് സാറേ. ഞാൻ പറഞ്ഞു വല്ല ആഹാരം കഴിക്കാണ്ടത്താ എന്ന് പറഞ്ഞു. എന്നാ വരാൻ പറഞ്ഞ തന്നെ അവർ പിടിച്ച് വലിച്ചൊരു മുറിക്കാത്ത കയറ്റി. എന്റെ പൊണ്ണു സാറേ, ആ മുറി ചെത്തപ്പം ബിൾവളാന്ന് മിന്നൊരു മേശ, ബിൾവളാന്ന് മിന്നൊരു മേശ. ആ വേഷയിലാണെങ്കിൽ അതൊക്കെ പോട്ടെ സാറേ, നമ്മള് സാധാരണ തിന്നുന്ന. അവരതിനെ പെരുമാറ്റിട്ടിരിക്കുവാ.
1: എന്താ
0: നമ്മുടെ റൊട്ടി ഇല്ല, റൊട്ടി അതിന് അവര് പറയാ ബ്രെഡ് എന്ന്. ഞാൻ അങ്ങ് വല്ലാതായി പോയി. അങ്ങനെയാ അവര് പറഞ്ഞത്. എന്നിട്ട് ആ മേശയില് ഒരു വലിയ പുഞ്ഞാണിക്കകത്ത് ഈ ബ്രെഡ്, വേറൊരു പുഞ്ഞാണിക്കകത്ത് ഒരു സൈസ് കറി. എന്താന്ന് ഞാൻ നോക്കാൻ പോലും പോയില്ല കേട്ടോ. കൈ കൊണ്ട് തോന്നിട്ട് നോക്കണമെന്നുണ്ടായിരുന്നു എന്റെ പൊന്ന് സാറേ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഈ പിന്നെ ഈ ബ്രെഡിന്റെ പിന്നാടി, മറ്റേ ആ കറിന്റെ പിന്നാടി, ഇതെല്ലാം കൂടെ കൂടി കുത്തി തിന്നൊരു സാമാനത്തിന്റെ പേരുണ്ടല്ലോ. അയ്യോ ഭാര്യല്ല, അത് നമ്മള് തേങ്ങ പൊതിക്കുന്നത് അതല്ലെന്ന്. ഇതിങ്ങനെ കുത്തി തിന്നുന്ന ഒരു സാധനത്തിന്റെ പേരുണ്ടല്ലോ. അയ്യോ മുള്ളല്ലെന്ന്, മുള്ളല്ലെന്ന് കാരെ. നമ്മളിങ്ങനെ കുത്തി വാ വിളിക്കാൻ മാത്രം മതി. അങ്ങനെ അവര് പറഞ്ഞത്, അങ്ങനെ അവര് പറഞ്ഞത്. എന്റെ പൊന്ന് സാറെ, അത് കഴിഞ്ഞിട്ട് ഇവര് ഇവരെന്താണെന്നറിയോ, ഈ ഈ കോർക്ക് കൊണ്ട് ഈ ബെഡിത്തപ്പിനെ അടിക്കിട്ട് കുത്തുപോയി. അതുകൊണ്ട് മറ്റേ ഇന്ത്യപ്പിനെ അടിക്കിട്ട് കുത്തുപോയി. അങ്ങനെ കുത്തുവാൻ പറിക്കും തിന്നെയും, കുത്തുവാൻ പറിക്കും തിന്നെയും. ഞാൻ അങ്ങനെ വല്ലാതായി പോയി. ഇവരെന്നോട് പറയാ, ഞാനും അങ്ങനെ തിന്നോളാം. അവരപ്പുറത്തോട് പോയപ്പോ ഞാൻ മുഴുവൻ എന്റെ കൈ കൊണ്ട് വാരി എങ്ങ് തിന്ന്, എന്റെ കൈ കൊണ്ട് വാരി തിന്ന്. എന്റെ കയ്യെ മുഴുവൻ അഴുക്ക് പറ്റി. ഉടനെ ഞാൻ അവര് പറഞ്ഞു വന്നു. ഉടനെ ഞാൻ സത്യം പറഞ്ഞു, എനിക്ക് എന്റെ കൈ ഒന്ന് കഴുകണം. എന്റെ പൊന്നു സാറേ, ഞാൻ ചിരിക്കുപോയി. നമ്മുടെ കുളിമുറിക്ക് അവര് പറയാ ബാത്റൂം എന്ന്, നമ്മുടെ കുളിമുറിക്ക് അവര് പറയാ ബാത്റൂം എന്ന്. അങ്ങനെ അവര് പറഞ്ഞേ. അതിനകത്ത് പൈപ്പുണ്ട്, പോയി തിരിച്ചോളാ പറഞ്ഞു. എന്റെ പൊന്നു സാറേ, ഞാൻ അങ്ങോട്ട് ആ പൈപ്പിൽ പിടിച്ചൊരു ഒറ്റ തിരി ആണ്ട് അപ്പടി മഴ. ഞാനങ്ങ് വല്ലാതായി പോയി. ഉടനെ അവര് പറഞ്ഞു, അത് കുളിക്കുന്ന പൈപ്പാ, ഷേവർന്നാ പറഞ്ഞു എന്നോട്. അവരുടെ ഞാൻ പിന്നെ അത് അടച്ചിട്ട് പിന്നെ വേറെ വെള്ളം വരുന്നൊരു പൈപ്പുണ്ട്, ആ പൈപ്പ് പിടിച്ച് തിരിച്ച് എന്റെ പൊന്ന് സാറേ. ഇത്രയും കഴിഞ്ഞപ്പോ ഞാൻ ആലോചിച്ചു, ഈ ഇത്രയും സംഗതി നമ്മൾ ഉദ്ദേശിക്കുന്നോട്ടല്ല അവിടെ നടക്കുന്നത്. കാരണം നമ്മളൊന്ന് നമ്മളൊക്കെ പറയുന്ന വേറെ കാര്യമില്ല സാറേ. അപ്പൊ അവർ നമ്മള് അറിയാവുന്ന സാധനം അവര് പറയുന്ന വേറെ രീതിയില്ല. അങ്ങനെ ഞാനിപ്പോ പെണ്ണ് കാണാൻ പറഞ്ഞു തന്നെ അവര് കൊണ്ടുപോയി. ഇനി ഞാൻ അവിടെ ചെല്ലുമ്പം അവരെന്തെങ്കിലും മാറ്റി വെച്ചിട്ട് അതാ പെണ്ണെന്ന് പറയാനല്ലോ. സംഗതി കഴിഞ്ഞോ? ഞാനിഞ്ഞു
1: പോകുന്നു.
0: അതല്ല വേറെ ഞാനിഞ്ഞു പോകുന്നത്. ഞാൻ വീട്ടിൽ വന്ന അച്ഛനോട് പറഞ്ഞു, അച്ഛൻ കെട്ടിക്കോളാൻ പറഞ്ഞു. സഹോദരി, ഇങ്ങനെയുള്ള ഏതാനും ചില മനുഷ്യരും ജീവിക്കുന്ന ഗ്രാമമാണ് പച്ചോച്ചി. കൂടാതെ പരദൂഷണം പറഞ്ഞു നടക്കുന്ന പല പ്രായത്തിലുള്ള സ്ത്രീകളും അവിടെയുണ്ട്.

സത്യമാ. 13 വയസ്സ് മുതൽ 19 വയസ്സ് വരെ പെമ്പിളരെ പിടിച്ചാൽ കിട്ടത്തില്ല, കാരണം ടീനേജ് ആണ്. അവർക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത അവരുടെ പ്രായം ആരോട് പറയാൻ, എന്ത് പറയാൻ? ഇതിനെല്ലാം ഇടയ്ക്ക് ഗ്രാമങ്ങളുടെ സ്വാഭാവിക അനുഗ്രഹം നിറഞ്ഞു തുളുമ്പുന്ന പ്രകൃതി ഭംഗിയും ശുദ്ധതയുടെ നിറഗുണങ്ങളായ ഏതാനും മനുഷ്യജീവികളെയും നിങ്ങൾക്ക് അവിടെ കാണാം. അക്കൂട്ടത്തിൽ ശുദ്ധരിൽ ശുദ്ധനായ ഈ മനുഷ്യനെ ഒന്ന് പരിചയപ്പെടും. അദ്ദേഹത്തിന്റെ പേരാണ് പരമപിള്ള. അദ്ദേഹം സന്ധ്യാസമയത്ത് അല്പം ക്ഷീണം മാറ്റാൻ വേണ്ടി ആ ഗ്രാമത്തിൽ തന്നെയുള്ള കൊച്ചു ഷാപ്പിലേക്ക് കയറി, കാരണം അദ്ദേഹം ആ ഗ്രാമത്തിലെ അംഗമാണ്, അദ്ദേഹം ആ ഗ്രാമത്തിന്റെ കണ്ണിലുണിയാണ്.

ഷാപ്പിൽ നിന്നും മദ്യപിച്ച് പതിയെ വീട് ലക്ഷ്യമാക്കി ആ മനുഷ്യൻ നടക്കുകയാണ്. തനിച്ചല്ല കേട്ടോ, അദ്ദേഹത്തിന്റെ കൂടെ മറ്റൊരാളുണ്ട്. വീടിന്റെ സമയത്ത് എത്തിയപ്പോഴേ അദ്ദേഹത്തിന്റെ മകൾ സന്ധ്യ സന്ധ്യാനാമം ജപിക്കുന്നത് കേട്ടു.

0: മോളെ മോളെ
1: ആരാത്? അച്ഛനാണോ?
0: മോളെ നീ കതക് തുറക്ക്. അവൾ കതക് തുറന്നു. മോളെ ലൈറ്റ് ഇടൂ. അവൾ സ്വിച്ചിൽ വിരലമർത്തി. ബൾബിൽ നിന്ന് പ്രകാശം വെളിയിലേക്ക് ചിതറി. അല്ല അച്ഛ, ഇതാരാ അച്ഛന്റെ പിറകിൽ നിൽക്കുന്നത്? ഇവൾ സുന്ദരിയാണല്ലോ. മോളെ നീ ഇനി അടുത്ത് വന്നേ. എന്റെ മോളുടെ പേരെന്താ? എന്റെ പേര് അച്ഛനറിയാമല്ലോ. അല്ല മോള് തന്നെ പറ. നിന്റെ പേരെന്ത്? എന്റെ പേര് സന്ധ്യ എന്നല്ലേ. മോളെ അങ്ങനെയല്ല, നിന്റെ മുഴുവൻ പേര് പറയൂ. സന്ധ്യ പിള്ള. സമ്മതിച്ചോ? എന്നാൽ ഇവൾ നിന്റെ അനിയത്തിയാണ്. ഇവളുടെ പേരെന്തെന്നറിയണ്ടേ? ഇവളുടെ പേരാണ് എരുമ. വെറുതെരുമയല്ല, എരുമപ്പിള്ള. മോളെ നീ തന്നെ നിന്റെ കൈ കൊണ്ട് തന്നെ ഇവളുടെ കൈക്ക് പിടിച്ചേ. ആ തൂത്തിലേക്ക് കയറ്റു. അവൾ ആ സന്ധ്യ അതാ ആ എരുമയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് തൂത്തിലേക്ക് കയറി. അവളെ ആ തൂത്തിൽ കെട്ടി. കുറെ വൈക്കോലും വാരി അവിടെ ഇട്ടു. സുന്ദരിയായ എരുമ ആ തൊഴുത്തിൽ തന്നെ നിന്നു. സഹൃദയരെ, ഈ കഥയുടെ പേരാണ് കുമാരി എരുമ. പിറ്റേ ദിവസം പ്രഭാതം പൊട്ടിവിടർന്നു. അവൾ തൊഴുത്തിൽ നിന്നും പതിയെ വെളിയിലേക്ക് വന്നു. വയലും മലയും പുഴയും പൂക്കളും അവളെ മാറി വിളിക്കുന്ന പോലെ തോന്നി. എന്ത് ചെയ്യണമെന്ന് അവൾക്ക് പോലും അറിയില്ല.

പല ദിവസത്തെ സന്ദർശനത്തിൽ അവർ പിരിയാത്ത കൂട്ടുകാരികളായി. ഒരു ദിവസം പശു പറഞ്ഞു, ഞങ്ങളുടെ വീടിനടുത്തൊരു പോത്തുണ്ട്, പരിചയപ്പെട്ടിട്ടില്ലേ? ഇല്ലല്ലോ. കണ്ടിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ വരൂ, പരിചയപ്പെടാം. ഒന്നുമില്ലെങ്കിലും നിങ്ങൾ ഒരു വർഗമല്ലേ. അങ്ങനെ പശുവും ആടും എരുമയും കൂടെ കൂടി പോത്തിന്റെ സമീപത്തേക്ക് തന്നെ കാണാൻ വന്ന സുന്ദരിയെ കണ്ട് പോത്ത് അന്തപ്പെട്ട് നിന്നുപോയി. കുട്ടനാടൻ പെണ്ണിന്റെ നിറമുള്ള സുന്ദരി അവളെ അദ്ദേഹം നോക്കി, ഇവ വെട്ടാതെ നോക്കി, അവളുടെ ഓരോ ചലനവും ശ്രദ്ധിച്ചു. അദ്ദേഹം അറിയാതെ ഓർത്തു,

അപ്പുറത്തുള്ള തെങ്ങിൻ കൂട്ടങ്ങൾക്കിടയിൽ നിന്നും ഒരു പശുവും അല്പം കഴിഞ്ഞപ്പോൾ ഒരാടും അവളുടെ സമീപത്തേക്ക് വന്നു. തമ്മിൽ പലതും പറഞ്ഞു പരിചയപ്പെട്ടു.

0: പെണ്ണ്.
1: അവളും കൂട്ടുകാരികളും പോത്തിന്റെ സമീപത്തെത്തി. കടഞ്ഞെടുത്ത ശരീരം, നീണ്ട കറുത്ത മുഴുത്ത മെഴുകൽ. അവളെ തന്നെ പോത്ത് നോക്കി നിന്ന് പോയി. അദ്ദേഹത്തിന്റെ നിൽപ്പ് കണ്ട് പശുവും ആടും പൊട്ടിച്ചിരിച്ചു. ഒപ്പം അവളും സ്വയം പരിചയപ്പെട്ടു. എന്റെ പേര് മിസ് എരുമപ്പിള്ള. ഇവിടെ വന്നിട്ട് രണ്ടാഴ്ചയായി. ആ കണ്ടതിൽ സന്തോഷം. പരിചയപ്പെടാൻ കഴിഞ്ഞില്ല. ശൃംഗാരിച്ചിരിയോടെ അവൾ പറഞ്ഞു, ഇനിയും കാണാമില്ല. അവൾ ചിരിച്ചു. അവളുടെ വായിലെ പതകൾ മുത്തുമണികൾ പോലെ ചിതറി. എരുമ യാത്ര ചോദിച്ചപ്പോൾ പോത്തൻ അസ്വസ്ഥനായി. അദ്ദേഹം ഓർത്തുപോയി, ഇവൾ എന്റേതായിരുന്നു, ഒന്നിച്ച് ജീവിച്ചിരുന്നെങ്കിൽ.

ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയി. ഒരു ദിവസം പൊന്തക്കാടിനിടയിൽ അരയോളം വെള്ളത്തിൽ പോച്ച, അതായത് പുല്ല് കടിച്ചു നിന്നു ഇരിക്കുന്ന എരുമയെ കണ്ടുകൊണ്ട് പോത്ത് ചോദിച്ചു, അയ്യോ ഇവിടെ നിൽക്കുമായിരുന്നു, ഞാൻ ഇവിടെയല്ല അന്വേഷിച്ചു. എന്താ കാര്യം? അവൾ പോത്തിനെ നോക്കി. സന്ധ്യാസമയത്ത് പൊന്തക്കാട്ടിൽ അന്തമിട്ട് നിൽക്കുന്ന പോത്തിനെ നോക്കിക്കൊണ്ട് സുന്ദരി മന്ദം ചോദിച്ചു, എന്താ ചിന്തിക്കുന്നത്? ബന്ധത്തിൽ ആരെങ്കിലും അന്തരിച്ചോ? ഞാൻ പറയുന്ന ഒരു സ്ഥലത്ത് വരുമോ? എവിടെ? എന്തിന്? വെറുതെ. അവിടെ നല്ല കാറ്റുണ്ട്, പിന്നെ എനിക്ക് ചിലത് സംസാരിക്കാനുണ്ട്. വരണം, ഞാൻ കാത്തിരിക്കും. എന്നോട് പിണക്കമാണെങ്കിലും വരണം. അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എവിടെയാണ് വരേണ്ടത്? നാലു വശത്തേക്ക് നോക്കി മറ്റാരും കാണുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് പോത്ത് പറഞ്ഞു,

0: പോത്തച്ഛന്റെ വാക്ക് അവളുടെ മനസ്സിൽ പതുപതുപ്പ് സൃഷ്ടിച്ചു. പോത്തച്ഛന്റെ പുഞ്ചിരി അവളെ പുളകം കൊള്ളിച്ചു. വീട്ടിൽ ആരുമില്ലാതെ സമയം നോക്കി തെക്കുവശത്തുള്ള തെങ്ങിൻതോപ്പിന്റെ ഇടയിലൂടെ തെന്നിത്തെറിച്ചു വരുന്ന തെന്നലിന്റെ തല്ലോടനെത്തി. അവൾ നടന്നു. അവളെ കണ്ട മാത്രയിൽ പോത്തിന്റെ മനസ്സിൽ പൂത്തിരി കത്തിച്ച പുത്തൻ ദിവസത്തിന്റെ പുളകം. നീ എന്താ പെണ്ണെ, നോക്കത്താ ദൂരത്തെ കണ്ണുന്നിട്ട്
1: ഒരു നോക്ക് കാണാൻ.
0: ആരേ?
1: എന്റെ കളിത്തോഴനെ.
0: വരൂ, ആരോരും അറിയാതെ അടുത്തടുത്ത് മുഖാമുഖം നിൽക്കാം.
1: ഇഷ്ടമാണ്. പക്ഷേ
0: എന്ത് പക്ഷേ?
1: കളിയിൽ അല്പം കാര്യം.
0: എന്ത് കാര്യം? കാര്യം നിസാരം.
1: ചേട്ടൻ എന്നെ ഉപേക്ഷിക്കുമോ?
0: എന്താ പെണ്ണെ, ഞാൻ കാട്ടുപോത്താണ്.
1: ഇത് നല്ല തമാശ.
0: ഞാൻ മറക്കില്ല ഒരിക്കലും.
1: എന്നു മുതൽ?
0: ഇതാ ഇന്നു മുതൽ.
1: പുന്നാരം ചൊല്ലി ചൊല്ലി സമയം പോയി.
0: പെണ്ണേ, പ്രശ്നം ഗുരുതരം.
1: എന്താ ചേട്ടാ?
0: പിള്ളച്ചേട്ടൻ വരുന്നു.
1: പാവം ക്രൂരൻ.
0: അമ്പടാ, ഞാനേ കാണാമറയത്ത് നിൽക്കാം. വിട പറയും മുമ്പ് ഒരു ചക്കരയുമ്മ
1: ഉത്താരങ്കിൽ വെച്ച് കാണാം.
0: ഓക്കെ. പിള്ളച്ചേട്ടൻ കാണാതെ പോത്ത് തൊട്ടടുത്തുള്ള കുളത്തിലേക്ക് ചാടി. കളിഞ്ഞ കുളത്തിലേക്ക് പിള്ളച്ചേട്ടൻ എത്തി നോക്കി. നിറയെ പരലിനി. പരലാണേ പരല്. പിള്ളച്ചേട്ടൻ വീട്ടിലേക്ക് ഓടി വലയും എടുത്തിട്ടുണ്ടോന്ന് അദ്ദേഹം ആ കുളത്തിലേക്ക് ചാടി.

രാത്രിയിൽ മത്സ്യക്കറിയും കൂട്ടി മൃഷ്ടാന്റെ ഭോജനവും കഴിഞ്ഞു ഉറങ്ങിയ വെള്ളച്ചേട്ടൻ നല്ല ഉറക്കത്തിൽ എന്തോ ശബ്ദം കേട്ടു. ഞെട്ടി എഴുന്നേറ്റു, ടോർച്ച് തെളിയിച്ച് വെളിയിലേക്ക് ഇറങ്ങി. തൊഴുത്തിൽ ടോർച്ച് അടിച്ചു, എരുമയെ കാണാനില്ല. അവിടെ എല്ലാം അന്വേഷിച്ചു, എരുമയെ കാണാത്ത വെപ്രാളത്തിൽ വെള്ളച്ചേട്ടൻ പരിഭ്രാന്തനായി. ഇവിടെയോ അടക്കി പിടിച്ചുള്ള സംസാരം അദ്ദേഹം ശ്രദ്ധിച്ചു. അടുത്ത വീട്ടിലെ പോത്തിന്റെ തൊഴുത്തിൽ എരുമ നിൽക്കുന്നു. എന്തൊക്കെയോ അവർ സംസാരിക്കുന്നു. വെള്ളച്ചേട്ടൻ വീട്ടിലേക്ക് നടന്നു. പോത്ത് എരുമയോട് പറയുകയാണ്,

പിറ്റേ ദിവസം പ്രഭാതം പൊട്ടിപ്പെടുന്നു. അടുത്ത ക്ഷേത്രത്തിലെ മന്ത്രോച്ചാരണം ആ കൊച്ചു ഗ്രാമത്തിൽ അലയടിച്ചു. പ്രസരിപ്പുള്ള പ്രഭാതം. പതിവിലെ നേരത്തെ പിള്ളച്ചേട്ടൻ തൊഴുത്തിലെത്തി. നമ്മുടെ നായികയെ തലോടിക്കൊണ്ട് പറഞ്ഞു, മോളെ ദാ അവിടേക്ക് നോക്ക്. അവൾ നോക്കി. അയ്യോ സന്ധി ചേച്ചി പോത്തേട്ടനെയും കൊണ്ട് തന്റെ കൂട്ടിൽ കിട്ടും. മോളെ നീ ഇവനെ അന്വേഷിച്ച് നീ അടുത്ത കൂട്ടിൽ പോയി മഞ്ഞു കൊള്ളണ്ട. ഈ പോത്തിനെ ഇന്ന് ഞാൻ ഇന്ന് വാങ്ങിച്ചു. എന്ത് പറയണേ എന്ന് പോലും അവൾക്കറിയില്ല. ലജ്ജ കൊണ്ട് വളർത്തുപിതാവിന്റെയും പോത്തേട്ടന്റെയും മുഖത്ത് പോലും അവൾ നോക്കിയില്ല. കൂട്ടിൽ നിന്നും വെളിയിലേക്ക് ഓടി അടുത്തുള്ള പുഴയുടെ ഓരത്ത് പോയി നിന്നു. നാണിച്ചു നിൽക്കുന്ന എരുമയെ കണ്ടുകൊണ്ട് അവളുടെ കൂട്ടുകാരി പശു പതിയെ അവളുടെ ചെവിയിൽ ചെന്ന് ചോദിക്കുകയാണ്, ചേച്ചി

പോത്തേട്ടന്റെ സമീപത്ത് നിന്നും. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ കൂട്ടുകാരിയോട് യാത്ര പറഞ്ഞ് പതിയെ തൊഴുത്തിൽ കയറി കടക്കം നിറഞ്ഞ് പോത്തിനെ നോക്കി. വാല് മുതൽ തലവരെ നോക്കി. വിരിഞ്ഞ മാരടം, വിടർന്ന ചെവി, കുതിരവാലിനെ വെല്ലുന്ന വാൽ, മുതുകത്തെ മുഴുത്ത മസിൽ, നിലന്തല്ലി പോലത്തെ കാലുകൾ എന്ന് വേണ്ട, എല്ലാം എല്ലാം അവളിൽ ആവേശം ഉളവാക്കി. എല്ലാം മറന്നവൾ അദ്ദേഹത്തിന്റെ മാറിൽ തലചായിച്ചു. ഇരുവരുടെയും സിരകളിൽ രക്തം കുതിച്ചു കയറി. ശ്വാസത്തിന് പോലും ചൂട്, ഹൃദയത്തിന് ഇടിപ്പ് ഇരുവർക്കും വ്യക്തമായി കേൾക്കാം. മെയ്യോട് മെയ് ചേർന്ന് അവളുടെ ചുണ്ടിൽ നിന്നും ശബ്ദങ്ങൾ വെളിയിലേക്ക് വന്നു.

പൊത്തേട്ട വല്ലാത്ത മഴ. എത്ര മാസമായി ഈ മഴ തുടങ്ങിയത്? മാസങ്ങൾക്ക് ശേഷം കാലവർഷത്തിന്റെ കലിതുള്ളിൽ മലവെള്ളം കൂലം കുത്തി ഒഴുകി. തോടുകൾ നദികളായി, നദികൾ കായലായി. കായലിൽ പായലും പൂക്കളും തത്തിക്കളിച്ചു. വാഴകൾ പിണ്ടുകളായി, പിണ്ടുകൾ ചെങ്ങാടമായി. മത്സ്യങ്ങൾക്ക് ഉത്സവമായി, ആ മത്സ്യത്തെ മനുഷ്യർക്ക് ഭക്ഷണമായി. വല്ലാത്ത മഴ, കല്ലിച്ച മഴ. കല്ലും പുല്ലും നെല്ലും എല്ലാം തല്ലിക്കളക്കി ഒലിച്ചൊഴുകിയ വല്ലാത്ത കല്ലൻ മഴ. ചേട്ടാ, നമ്മുടെ വീടിന്റെ ഉമ്മറത്തായി കിടക്കുന്ന വള്ളം കണ്ടില്ല? ആ നമ്മുടെ വള്ളത്തച്ഛൻ വാങ്ങിയതാ. വരൂ പെണ്ണ്, നമ്മൾക്ക് ആ വള്ളത്തിൽ കേറാം. ശരി ചേട്ടാ.

ഗ്രാമത്തിലുണ്ടായ വെള്ളപ്പൊക്കം പോലും അവരുടെ ജീവിതത്തിന് തടസ്സമായില്ല. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും മാറി മറിഞ്ഞതുപോലും അവരറിഞ്ഞില്ല. ഐശ്വര്യസമ്പൂർണമായ ജീവിതം ഇരുവരും പടുത്തുയർത്തി. വെള്ളം വറ്റി കൂട്ടനാടൻ വയലുകളിലെ ഇലകളിൽ കൃഷിയിറക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ നടക്കുക. വയലുഴുന്നതിനും ഞവരിയടിക്കുന്നതിനും വേണ്ടി മറ്റു പോത്തുകളോടൊപ്പം കാളകളോടൊപ്പം നമ്മുടെ പോത്തേട്ടനും പോയി. ചുറുചുറുക്കോടെ രാവിലെ മുതൽ സന്ധ്യ വരെ ആ വയലിൽ അവർ ഓടി നടന്നു ജോലി ചെയ്തു. വിശ്രമ സമയത്ത് എല്ലാവരും പലതും പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന കൂട്ടത്തിൽ ഒരു പോത്ത് നമ്മുടെ പോത്തേനോട് ചോദിച്ചു, നിന്റെ ഭാര്യ ഇപ്പോൾ വീട്ടിൽ എന്ത് ചെയ്യുന്നുണ്ടാവും? പ്രസന്നവദനായി അദ്ദേഹം മറുപടി പറഞ്ഞു,

കോത്താട്ടിന്റെ സമീപത്തെ പുഞ്ചിരിയോടെ അവൾ അമറിയടും. അദ്ദേഹത്തെ പിരിഞ്ഞ ഒരു നിമിഷം പോലും അവൾ ഇരിക്കില്ല, അവൾക്കിരിക്കാൻ സാധിക്കില്ല. പ്രാണനാഥന്റെ ശരീരത്തെ പറ്റിപ്പിടിച്ചിരിക്കുന്ന പ്രാണിയെ ബാലുകൊണ്ട് അടിച്ച് അവൾ തെറിപ്പിക്കും. കൃത്യസമയത്ത് തന്നെ വൈക്കോലും കാടിയും കുടിക്കുന്നുണ്ടോ എന്ന് അവൾ ശ്രദ്ധിക്കും. ഉറങ്ങുന്നതിന് മുൻപ് പലതും പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന കൂട്ടത്തിൽ പോത്തി ചോദിച്ചു, പെണ്ണേ ഞാൻ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ നീ ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യും? ചേട്ടാ, വല്ലാത്ത മടുപ്പ് തോന്നും. ചേട്ടൻ വരുന്നത് വരെ ഇട്ടായോളം വട്ടത്തിൽ പൊട്ടിയെ പോലെ നട്ടം തിരിഞ്ഞ് നോക്കുമ്പോൾ മുട്ടം മടുപ്പ് തോന്നും. പെട്ടെന്ന് വട്ടമരത്തിന്റെ ചുവട്ടിൽ മുട്ടും കുത്തി കുത്തിയിരുന്ന് ചേട്ടനെ നോക്കും.

വർഷങ്ങൾ പലത്തു കഴിഞ്ഞു. അടുത്ത വീട്ടിലെ പശുവും ആടും പല പ്രാവശ്യം പ്രസവിച്ചു. ഒരു ദിവസം പോത്ത് ജോലിയും കഴിഞ്ഞ് വന്നപ്പോൾ കൂടെ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് പോത്തും ഉണ്ടായിരുന്നു. പോത്തച്ഛൻ എരുമയെ പരിചയപ്പെടുത്തി. രണ്ട് ഗ്ലാസ് കാടിയുമായി അവൾ അദ്ദേഹത്തെ സ്വീകരിച്ചു. എരുമ ചോദിച്ചു, ആദ്യം എവിടെയായിരുന്നു? കൊച്ചിയിൽ. എന്താ പേര്? ചക്കുപോത്ത്. ചക്ക എന്നുള്ളത് ഇൻഷിലാണ്? അല്ല. അച്ഛന്റെ പേരായിരിക്കും? അല്ല. പിന്നെ എനിക്ക് ചക്കുന്ന ജോലിയായിരുന്നു. എന്ത്? ചക്കുന്ന ജോലിയായിരുന്നു. പക്ഷേ പാമോയിൽ വന്നോടുകൂടി വെളിച്ചെണ്ണയ്ക്ക് വില കുറഞ്ഞത് കാരണം ഇപ്പോൾ എനിക്ക് ആ ജോലിയില്ല. അങ്ങനെ ആ വീട്ടുകാരനെ വിറ്റു. ഇപ്പോൾ ഞാൻ ഇവിടെ ഈ വയലിൽ നിങ്ങളുടെ ഭർത്താവിനോടൊപ്പം ജോലി ചെയ്യും. ഞാൻ വന്നത് നിങ്ങളുടെ ഭർത്താവ് രാവിലെ ഞവരി അടിച്ചുകൊണ്ടിരുന്നപ്പോൾ രണ്ടുമൂന്ന് പ്രാവശ്യം ബ്ലഡ് വോമിറ്റ് ചെയ്തു. എന്ത്? രക്തം ഛർദ്ദിച്ചു. അതെ. എന്റെ ഈശ്വര, ഞാൻ എന്താണ് കേൾക്കുന്നത്? അദ്ദേഹത്തെ വളരെ സൂക്ഷിക്കണം. കഴിയുമെങ്കിൽ ഇനി അദ്ദേഹത്തെ വയലിൽ ജോലിക്ക് വിടരുത്. ഞാൻ പോകട്ടെ. മാനസികമായി തകർന്ന നിലയിൽ തൊഴുത്തിന്റെ മൂലയിൽ ചിന്താവിഷ്ടനായി നിൽക്കുന്ന പോത്തിന്റെ സമീപത്ത് അവൾ ഓടിയെത്തി. ചേട്ടാ, എന്താ ചേട്ടാ, ശരീരത്തിന് സുഖമില്ലേ? ചേട്ടൻ രക്ത ഛർദ്ദിച്ചോ? ചക്കുപോത്ത് പറഞ്ഞ സത്യമാണോ ചേട്ടാ? പെണ്ണെ, ഞങ്ങളിപ്പോൾ വരുന്നത് മൃഗാശുപത്രിയിൽ നിന്നാണ്. ചേട്ടാ, ഡോക്ടർ ഡോക്ടർ എന്ത് പറഞ്ഞു? പറയാം. അതിനു മുൻപ് നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താണ് ചേട്ടാ? പറയൂ. നീ വേറെ വിവാഹം കഴിക്കണം. പോത്തേട്ടാ, എന്റെ പോത്തേട്ടാണ് നീ പറയുന്നത്? പെണ്ണെ, ഞാനൊരു രോഗിയായി. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നീ വേറെ ആരെങ്കിലും സ്നേഹിക്കണം. ചേട്ടാ, എന്റെ ചേട്ടൻ എന്നെ അറിയില്ലേ? നിന്റെ നല്ല മനസ്സിനെനിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. ഇല്ല ചേട്ടാ, ഇല്ല, ഈ ജന്മത്തിൽ എന്നെ ചേട്ടനെ ഉപേക്ഷിക്കില്ല. ഇത് സത്യമാണ് ചേട്ടാ. എന്റെ അമ്മയോട് ഞാൻ പറഞ്ഞ വാക്ക് എനിക്ക് പാലിക്കണം. എന്ത് വാക്ക്? ചേട്ടൻ അറിയില്ല. വർഷങ്ങൾക്ക് മുൻപ് എന്റെ അമ്മയും ഞാനും എന്റെ അച്ഛനും ഒരുമിച്ചൊരു വീട്ടിൽ ജീവിക്കുകയായിരുന്നു. അവിടെ നിന്നും എന്നെയും അമ്മയെയും മറ്റൊരാൾ വാങ്ങിക്കൊണ്ട് വേറൊരു വീട്ടിലേക്ക് പോയി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്റെ അമ്മയോട് പറയുകയാണ്, അവിടെയുള്ളൊരു പോത്തിനെ ഞാൻ അച്ഛാ എന്ന് വിളിക്കണമെന്ന്. ഞാൻ ചോദിച്ച, അമ്മേ, എന്റെ അച്ഛൻ നമ്മൾ ആദ്യം ജീവിച്ച വീട്ടിലില്ലേ? മോളെ, നിനക്കൊന്നും അറിയില്ലല്ലോ. നീ ഇത്ര പൊട്ടിയായിപ്പോ എന്താണെന്ന്. മോളെ, നിന്റെ അച്ഛനെ ഇത് നമ്മൾ കണ്ടാൽ കണ്ടു. നമ്മൾ മൃഗങ്ങളാണ് മോളെ. ഈ ലോകത്തിൽ പലതും ഏറ്റവും പെട്ടെന്ന് മറക്കാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ. അമ്മേ, അതെ മോളെ. മൃഗജീവിതത്തെ കുറിച്ച് ഏറ്റവും മുട്ടും തിരിയാത്ത തന്റെ ഓമനങ്ങളോട് ആ അമ്മ പറഞ്ഞു.

0: ഇല്ലമ്മേ, ഒരിക്കലുമില്ല. അമ്മ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു വിവാഹം കഴിക്കാൻ ഇടയായാൽ അതൊരു പോത്തിനെ തന്നെയാണെങ്കിൽ ഞാൻ മരിക്കുന്നവരെ ആ പോത്തിനോടത്ത് മാത്രമേ ജീവിക്കത്തുള്ളൂ. അമ്മേ, ഞാൻ ആ പോത്തിനോടത്ത് മാത്രമേ ജീവിക്കുള്ളൂ.
1: മോളെ,
0: നമ്മൾ മൃഗങ്ങളാണ്. പിടിവാശിയും പ്രതിജ്ഞയും നമുക്കല്ല, അത് മനുഷ്യർക്കുള്ളതാണ്. മോളെ, നിന്റെ ഈ പിടിവാശി നിനക്ക് ഭാവിയിൽ ദൂഷ്യം ചെയ്യും. അമ്മേ, എന്ത് ദുർവിധി വന്നാലും എന്റെ ഈ സത്യത്തിന് മാറ്റമില്ല, മാറ്റമില്ല. അമ്മേ, പോത്തേട്ടാ, ഇങ്ങനെ എന്റെ അമ്മയോട് പ്രതിജ്ഞ ചെയ്തവളാണ് ഞാൻ. എന്റെ ചേട്ടൻ എന്നെ അറിയില്ല. ചേട്ടൻ എന്ത് മാരക രോഗം വന്നാലും എന്റെ ചേട്ടനെ പിരിഞ്ഞ് ഞാൻ ഒരു പോത്തിന്റെയും പിറകെ പോകില്ല ചേട്ടാ. സത്യമാണ് ചേട്ടാ, എന്നെ വിശ്വസിക്കൂ.
1: പെണ്ണെ, എനിക്ക് നിന്നെ നന്നായി അറിയാം.
0: നിന്റെ നല്ല മനസ്സിനെ അതിൽ കൂടുതൽ അറിയാം.
1: സഹൃദയരെ, തകർന്ന മനസ്സുമായി നടക്കുന്ന പോത്തിനെ അവൾ പലപ്പോഴും ആശ്വസിപ്പിച്ചു. പലതും പറഞ്ഞ് അദ്ദേഹത്തെ പൊട്ടിച്ചിരിപ്പിച്ചു. പല കാഴ്ചയും കാണാൻ ആ പോത്ത് അവളും പല സ്ഥലത്തും പോയി. ക്രമേണ പോത്തിന്റെ മാനസിക നില മെച്ചപ്പെട്ടു. വർഷങ്ങളായി പോത്തിന്റെ കൂടെ ജീവിച്ചിട്ടും ഒരു കുഞ്ഞിക്കാലം കാണാത്ത ദുഃഖം അവളുടെ ഉള്ളിന്റെ ഉള്ളിൽ അവൾ ആരും അറിയാതെ ഒതുക്കി. അടുത്ത വീട്ടിലെ പശുവിന്റെ കുഞ്ഞിനെ കണ്ടു. അടുത്ത ദിവസം പ്രസവിച്ച കുഞ്ഞ്, അവളുടെ കൂട്ടുകാരിയുടെ കുഞ്ഞ്. അവൾ വിളിച്ചു, അവൾ എല്ലാം മറന്ന് വിളിച്ചു, പോത്തേട്ടാ ഇഞ്ഞു വന്നേ, പോത്തേട്ടാ ഇവിടെ വന്നേ. ദേ അങ്ങോട്ട് നോക്കിക്കേ.
2: എവിടെ?
1: ദേ അവിടെ നോക്ക് പോത്തേട്ടാ.

0: ചേട്ടാ, എന്താണ് ചേട്ടാ കരയുന്നത്? എന്തിനാണ് ചേട്ടാ കരയുന്നത്? എരുമേ, എന്റെ എരുമേ, എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നീ കേൾക്കൂ. എന്താണ് ചേട്ടാ?
1: പെണ്ണേ,
0: പെണ്ണേ, എന്താണ് ചേട്ടാ, അസുഖമുണ്ടോ?
1: അല്ല പെണ്ണേ, എന്റെ മനസ്സിന് സ്വസ്ഥത വേണമെങ്കിൽ
0: നീ നീ വേറൊരു പോത്തിനെ സ്നേഹിക്കൂ. നീ അവനെ വിവാഹം കഴിക്കൂ ചേട്ടാ.
1: അതെ പെണ്ണേ, നിനക്ക് വേണ്ടിയുള്ള സൗന്ദര്യവും ആരോഗ്യവും ഈശ്വരൻ തന്നിട്ടുണ്ട്.
0: എനിക്ക് വേണ്ടി നിന്റെ ആ നല്ല ജീവിതം നീ പാഴാക്കരുത്. നീ വേറെ വിവാഹം കഴിച്ചു ചേട്ടാ. എന്റെ പോത്തേട്ടാണ് പറയുന്നത്. ഇല്ല ചേട്ടാ, ഈ ജന്മത്തിലെ സാധിക്കില്ല ചേട്ടാ. ചേട്ടാ, പെണ്ണേ, അന്ന് ഡോക്ടർ പറഞ്ഞത് മുഴുവൻ നിന്നോട് ഞാൻ പറഞ്ഞില്ല. എന്താണ് ചേട്ടാ, എന്താണ് ഡോക്ടർ പറഞ്ഞത്? പെണ്ണേ, എന്നോട് ക്ഷമിക്കൂ. മനഃപൂർവമല്ല, ഈശ്വര വിധിയാണ്. എന്താണ് ചേട്ടാ പറയുന്നത് ചേട്ടാ? പെണ്ണേ, എനിക്ക് ഈ ജന്മത്തിൽ എനിക്കൊരു കുഞ്ഞ് ജനിച്ചില്ല. എനിക്കൊരു കുഞ്ഞ് ജനിക്കാനുള്ള ഭാഗ്യമില്ല പെണ്ണേ. ചേട്ടാ, ചേട്ടാ.
1: അതെ പെണ്ണേ, ഞാൻ പറയുന്നത് സത്യമാണ്.
0: ചേട്ടാ, പോച്ചേട്ടാ, എന്റെ പൊന്നു ചേട്ടൻ കരയരുത്. എന്റെ ചേട്ടൻ കരയരുത്. ഞാൻ തകർത്തു പോകും ചേട്ടാ, ഞാൻ തകർത്തു പോകും ചേട്ടാ.
1: എല്ലാം നമ്മുടെ വിധിയാണ് ചേട്ടാ.
0: എന്റെ ജീവിതത്തിൽ എന്റെ എല്ലാ മോഹവും നശിച്ചാലും എന്റെ പൊന്നു ചേട്ടൻ്റെ കൂടെ ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ ഭാഗ്യവതിയാണ് ചേട്ടാ. ഞാൻ ഭാഗ്യവതിയാണ്.
1: നിറകണ്ണുകളോടെ
0: ഇരുവരും ആലിംഗ്യബദ്ധരായി

ആ കനത്ത കനൽ മഴ. അതെ, ആ കനത്ത് പകൽ അങ്ങനെ എരിഞ്ഞടക്കും. അന്ന് രാത്രിയിൽ പോത്തേട്ടിന്റെ മാറിൽ തലവെച്ച് അവൾ മയങ്ങി. പിറ്റേ ദിവസം പ്രഭാതത്തിൽ പിള്ളച്ചേട്ടനും മറ്റൊരാളും അവിടെ വന്നപ്പോഴാണ് അവൾ ഉണർന്നത്. അവരെന്തൊക്കെയോ സംസാരിച്ചു. അവസാനം ആ വന്ന മനുഷ്യൻ കുറെ 100 നോട്ടുകൾ പിള്ളച്ചേട്ടന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അങ്ങനെ അവളുടെ പ്രിയപ്പെട്ട പോത്തിന്റെ കഴുത്തിൽ പുതിയ കയർ വീണു. പോത്തിനെയും വലിച്ചുകൊണ്ട് ആ മനുഷ്യൻ പുഴയുടെ ഓർത്ത് ചേർത്തിട്ടിരിക്കുന്ന വഞ്ചിയിൽ കയറി. അവളുടെ മനസ്സിൽ 1000 ആറ്റം ബോംബുകൾ ഒരുമിച്ച് പൊട്ടുന്ന പോലെ തോന്നി. ഒരു ഭ്രാന്തിയെ പോലെ അവൾ അലറി പുഴയുടെ ഓർത്തുകൂടി ഓടി നടന്നു. ചേട്ടാ, പോത്തേട്ടാ, എന്റെ പൊന്നു ചേട്ടാ, എന്നെ വിട്ട് പോകരുത് ചേട്ടാ, ചേട്ടന്റെ എരുമയാണ്, എന്നെ വിട്ട് പോകരുത് ചേട്ടാ. നിറഞ്ഞു തുളുമ്പിയ കണ്ണുകളും വിറയാർന്ന ശരീരവുമായി ജീവശവം പോലെ ആ പോത്ത് അവളെ മാത്രം നോക്കി നിന്നു. അവളെ മാത്രം നോക്കി നിന്നു. അവൾ കരയിലൂടെ പൊട്ടിക്കരഞ്ഞു, പൊട്ടിത്തെറിച്ചു. ഒഴുക്കിനനുസരിച്ച് നീങ്ങുന്ന വള്ളത്തിൽ അവളുടെ ഈശ്വരൻ, അവളുടെ ജീവദേശൻ, അവൾ അദ്ദേഹത്തെ നോക്കി.

ചേട്ടാ ചേട്ടാ ഭഗവാൻ ദുഃഖത്തിന്റെ കൈത്തിരികൾ ആ കൊച്ചുകുടലിൽ ആ തൊഴുത്തിൽ നമ്മുടെ നായികയുടെ ശിരസിൽ എന്നേക്കുമായി ഈശ്വരൻ വലിച്ചിരുന്നു. ദിവസങ്ങൾ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങി. എല്ലാം നഷ്ടപ്പെട്ട അവൾ ജീവിക്കണമോ മരിക്കണമോ എന്ന് വരെ ചിന്തിച്ചു. തകർന്ന് തളർന്ന മനസ്സുമായി തൊഴുത്തിന്റെ മൂലയിൽ ആഹാരം ഉപേക്ഷിച്ച് കിടക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. അവളുടെ കൂട്ടുകാരികൾ കുഞ്ഞുങ്ങളുമായി വന്നു അവളെ സമാധാനിപ്പിച്ചു. ചേച്ചി ഇരുമ ചേച്ചി എഴുന്നേൽക്കൂ, എന്താണ് ഇങ്ങനെ കിടക്കുന്നത്? അല്പാഹാരം കഴിക്കൂ, എത്ര ദിവസമായി, എഴുന്നേൽക്ക് ചേച്ചി. വയ്യ, എനിക്ക് വയ്യ, എന്റെ ശരീരത്തിന് തീരെ വയ്യ. എന്താ ചേച്ചി,

നിശബ്ദരായി നിരാശരായി കൂട്ടുകാരികളും അയൽവാസികളും മടങ്ങി. ദിവസങ്ങൾ വീണ്ടും കുഴിഞ്ഞു വീണു. പോത്തേട്ടൻ്റെ ഉറ്റ സുഹൃത്ത് ഒരു ചക്കുപോത്തിനെ കുറിച്ച് അവൾ ഓർത്തു. ആ നല്ല മനുഷ്യൻ ഇവിടെ അടുത്ത് എവിടെയോ ആണല്ലോ, അദ്ദേഹത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ എൻ്റെ ചേട്ടൻ എവിടെയാണെന്ന് അദ്ദേഹം പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കും. അവള് ആ കൊച്ചു തുഴുത്തിൽ നിന്ന് ഇറങ്ങി ചക്കുപോത്തിന് വീട്ടിലേക്ക് ചെന്നു. ചക്കേട്ടാ, ഞാൻ എന്നെ ഓർക്കുന്നുണ്ടോ? എരുമ ഞാൻ ഓർക്കുന്നുണ്ട്. എന്താ കാര്യം? ചക്കേട്ടാ, എൻ്റെ പോത്തേട്ടനെ കാണാനില്ല. ചേട്ടൻ അടുത്ത് എവിടെയെങ്കിലും തുഴുത്തിൽ ഒന്ന് അന്വേഷിക്കാമോ? പിന്നെ ഞാൻ അന്വേഷിക്കാം, പക്ഷേ അവൻ എവിടെ കാണാന്? അടുത്ത് എവിടെയെങ്കിലും തുഴുത്തിൽ അന്വേഷിക്കൂ. അദ്ദേഹം പോയിട്ട് എനിക്ക് തനിച്ചിരുന്നുറങ്ങാൻ പോലും പേടിയാണ്. ആ തനിച്ചുറങ്ങാൻ പേടിയാണ് എങ്കിലേ വിളിക്കുന്ന പറ ഞാൻ കുത്തിയിരിക്കാം. പിന്നെ ഒന്ന് ഞാൻ പറയാം, എവിടെ വേണമെങ്കിലും ഞാൻ അന്വേഷിക്കാം, പക്ഷേ നീ എന്നെ മറക്കരുത്. കാരണം പണ്ട് മുതൽ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. തന്നെയല്ല, നിനക്ക് ചില പിടിവാശി ഉണ്ടെന്നൊക്കെ എനിക്കറിയാം. നീ മൃഗമാണ്, നമ്മളെല്ലാം മൃഗമാണ്, മനുഷ്യരല്ല. മൃഗമായ നിനക്ക് ഒരിക്കലും ഒരുത്തിന്റെ ഭാര്യ മാത്രം ആകുവാൻ ഈ ഭൂമിയിൽ സാധിക്കില്ല. കള്ളച്ചിരിയോടുകൂടി ചക്കുപോത്ത് അവളുടെ അടുത്ത് ചേർന്നെന്ന് അവളോട് പറയുകയാണ്.

0: ചക്കേട്ട, എന്റെ ഭർത്താവിന്റെ ഏറ്റവും വലിയ സുഹൃത്ത് നിങ്ങളാണെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷെ ആ ധാരണ എനിക്ക് വളരെ തെറ്റിപ്പോയി. ഒന്ന് ഞാൻ പറയാം, നിങ്ങൾ ധരിക്കുന്ന രീതിയിലുള്ള എരുമയല്ല ഞാൻ. എന്റെ ഭർത്താവിനല്ലാതെ മറ്റൊരു പോത്തിന് എന്റെ ഹൃദയത്തിൽ സ്ഥാനമില്ല ചക്കേട്ട. ഇല്ല, നിങ്ങളൊന്ന് മനസ്സിലാക്കും, എന്റെ ഭർത്താവ് എന്റെ ദൈവമാണ്. അവൾ ഇറങ്ങി നടന്നു. ചക്കപോത്ത് സ്വയം ചിന്തിച്ചു, മനുഷ്യൻ പറയുന്ന സത്യമാണ്. എരുമയോട് അമരകോമശം വായിച്ചാൽ വല്ല മനസ്സിലാകും. അവളുടെ ഭാവിക്ക് വേണ്ടിയാണ് പറഞ്ഞത്, അവൾ മനസ്സിലാക്കുന്നില്ല. അത് കേട്ടുകൊണ്ട് അവൾ അവിടുന്ന് വീണ്ടും അവളുടെ ചുവട് മുൻപോട്ട് വെച്ചു. അന്ന് രാത്രി അവളുടെ തൊഴുത്തിൽ അവൾ നിറകണകളോടെ കിടന്നു. അവൾ സ്വയം പറഞ്ഞു, ഈശ്വര, എന്റെ പോത്തന്നെ എവിടെയാണല്ലോ, എന്റെ പോത്തേട്ടനെ കയം കാണിക്കരുതേ. രാത്രി കഴിഞ്ഞപ്പോൾ അവളുടെ തൊഴുത്തിന് സമീപത്ത് എന്തോ കാൽപെരുമാറ്റം. അവൾ വെളിയിലേക്ക് നോക്കി, ഞെട്ടിത്തെറിച്ചു പോയി. ചക്കുപോത്ത്, അയ്യോ, എല്ലാം നഷ്ടപ്പെട്ട അവൾ ധൈര്യം സംഭരിച്ചു അവിടെ തന്നെ നിന്നു. എന്താ വന്നത്?
1: അല്ല, കുറെ ശനിയാഴ്ചയായി ഞാൻ എന്റെ തൊഴുത്തിൽ നിൽക്കുന്നു.
0: നിങ്ങളുടെ തൊഴുത്തിലല്ലേ നിങ്ങൾ നിൽക്കേണ്ടത്?
1: അല്ല, നീ ഞാനവിടെ വരാമെന്ന് പറഞ്ഞില്ലല്ലോ.
0: ഇതാണ് പോത്തിന് ഏത്തവാടി അറിയാമെന്ന് ചോദിക്കുന്നത്. നീയൊക്കെ കാരണം എന്റെ ഭർത്താവിന്റെ വർഗത്തിൽ തന്നെയാണ് നാണക്കേട്. അതിന്റെ അർത്ഥം പോലും മനസ്സിലാക്കാൻ ആ പോത്തിന് കഴിഞ്ഞില്ല. അവൻ ശൃംഗാരഭാവത്തിൽ അവളുടെ മെയ്യോട് ചേരാൻ ശ്രമിക്കുന്നു. അവളോട് എന്തൊക്കെ പറയാൻ തുനിയുകയാണ്.

0: പോടാ അവിടുന്ന്. എടാ ദ്രോഹി, അവളൊരു ഭ്രാന്തിയെ പോലെ അലറി. ആഭാസൻ, നീ പല പ്രാവശ്യമായി ഇവിടെ വരുന്നു. ദുഷ്ട, നിനക്ക് എന്നെ തന്നെ വേണം അല്ലേടാ? ഒരു ഭദ്രകാളിയെ പോലെ അവൾ കലി തുള്ളി നിൽക്കുകയാണ്. അവളെ കണ്ട ചക്കുപോത്ത് എന്താണ് സംഭവിക്കുന്ന അറിയാൻ വയ്യാതെ കണ്ട് അവന്റെ തൊഴുത്തിൽ ലക്ഷ്യമാക്കി അവൻ ഓടി. ഇല്ല, അവളെന്തോ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ നിന്നാൽ ഈ ദുഷ്ടൻ എന്നെ നശിപ്പിക്കും. എന്റെ അമ്മയോട് ഞാൻ പറഞ്ഞ വാക്ക് എനിക്ക് പാലിക്കണം. എന്റെ പോത്തേട്ടൻ എനിക്ക് കണ്ടുപിടിക്കണം. സ്നേഹസമ്പന്നായ അദ്ദേഹം എവിടെയാണെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. അവൾ ആ രാത്രി തന്നെ തൊഴുത്തിൽ നിന്നും കയറും പൊട്ടിച്ചിറങ്ങി. എങ്ങോട്ട് പോകണമെന്നറിയില്ല, പോത്തച്ഛൻ എവിടെയാണെന്നറിയില്ല. അവൾ എങ്ങോട്ടുമില്ലാതെ യാത്ര ചെയ്തു. എന്നെ ചേട്ടനെ കണ്ടുകിട്ടിയില്ലെങ്കിൽ ഞാൻ തിരിച്ചു വരത്തില്ല. ചേട്ടാ, ചേട്ടാ, അങ്ങ് എവിടെയാണ്? ഇല്ല, സത്യമായിട്ട് തേരി ചേട്ടാ, ചേട്ടനാണ് സത്യം, ഞാൻ ജീവിച്ചിരിക്കില്ല. അവൾ യാത്ര തുടർന്നു. പല തൊഴുത്തിലും കയറിയിറങ്ങി പല പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തു. ദിവസങ്ങളോളം ആഹാരം പോലും കഴിക്കാതെയുള്ള യാത്ര. അവളെ തളർത്തി വേച്ച് വേച്ച് ഒരു നാൾക്കവലയിൽ ഓരത്ത് കിടന്നു സകല ദൈവങ്ങളെയും വിളിച്ച് പൊട്ടിക്കരഞ്ഞു. എന്റെ ദൈവമേ, എന്റെ ചേട്ടനെ രക്ഷിക്കണമേ, എന്റെ പൊന്നു ചേട്ടനെ, എന്റെ കന്നേട്ടനെ കയം കാണിക്കരുത്. അവൾ പൊട്ടി പൊട്ടിക്കരഞ്ഞു. അല്പസമയം കഴിഞ്ഞു എന്തോ ശബ്ദം കേട്ട് അവൾ ചാടി എഴുന്നേറ്റ് അവൾ നാല് വശത്തേക്ക് മൂടി അവിടെയുള്ള പല വീട്ടിലേക്ക് കയറി ഇറങ്ങി. അതാ അതാ അവളുടെ പോത്തേട്ടൻ സന്തോഷം കൊണ്ട് കണ്ണിറിഞ്ഞു പോയി. അടുത്തുള്ള മൃഗാശുപത്രിയിൽ ചേട്ടാ, ചേട്ടാ, എന്റെ പോത്തേട്ടാ, എന്റെ ദൈവമേ, ചേട്ടാ. അവൾ പരിസരം മറന്ന് അദ്ദേഹത്തിന്റെ മാർ ചേർന്നു പൊട്ടിക്കരഞ്ഞു. ദുഃഖം കടിച്ചമർത്തി പൊട്ടിക്കരഞ്ഞു. ജീവച്ഛവം പോലെ നിന്ന് പോത്ത് പറഞ്ഞു, പെണ്ണെ, എന്തിനാണ് നീ വരുന്നത്? എന്തിനാണ് നീ ഇവിടെ വീണ്ടും വരുന്നത്? എന്നെ നീ എന്തിനാണ് കാണുന്നത്? നീ എന്നെ മറന്നില്ലേ? നീ മറക്കൂ പെണ്ണെ, എന്നെ മറക്കൂ.
1: എന്റെ എരുമ പെണ്ണേ, എന്റെ കൊച്ചു കറു.

0: എന്റെ പോത്തേട്ടാ, പോത്തേട്ടാണ് ഈ പറയുന്നത്.
1: പെണ്ണെ, ഡോക്ടർ പറഞ്ഞത് നീ കേട്ടില്ലേ? കൂടിയാൽ രണ്ടു ദിവസം കൂടി മാത്രമേ എനിക്ക് ജീവിതമുള്ളൂ.
0: ഇല്ല ചേട്ടാ, അങ്ങനെ ഞാൻ മറക്കില്ല, എനിക്ക് മറക്കാൻ കഴിയില്ല. ഒരു നിമിഷം ഉള്ളെങ്കിലും നമുക്ക് ഒരുമിച്ച് ജീവിക്കാം.
1: നിനക്ക് നല്ല ഭാവിയുണ്ട്, നീ എന്നെ മറക്കൂ, നീ പോകൂ. ഈ സമയം പോത്തിന്റെ ഉടമസ്ഥൻ അവനെയും വലിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞു. അയാളുടെ മനസ്സിൽ ഡോക്ടർ പറഞ്ഞ വാക്കുകൾ വീണ്ടും വീണ്ടും തങ്ങി നിന്നു. കൂടിയാൽ രണ്ടു ദിവസം താമസിക്കുന്നില്ല, അയാൾ ആ പോത്തിനെ വലിച്ചുകൊണ്ട് ടൗണിൽ ലക്ഷ്യമാക്കി പായുകയാണ്. അങ്ങനെ അവസാനം നമ്മുടെ നായിക, നമ്മുടെ എരുമ കരഞ്ഞു കലങ്ങിയ കണ്ണുമള്ളമായി, തകർത്ത മനസ്സുമായി ആ പോത്തിന്റെ പുറകെ അവസാനം ടൗണിലുള്ള ഒരു ഇറച്ചിക്കടക്കാരന് ആ പോത്തിനെ കിട്ടിയ വിളിക്ക് ആ ഉടമസ്ഥൻ കൊടുത്തു. നിറഞ്ഞ മിഴികളോടെ, തുടിക്കുന്ന ഹൃദയത്തോടെ പോത്ത് എരുമയെ തിരിച്ചു നോക്കി. ചേട്ടാ, അതാ അതാ പോത്തിന്റെ വാലിനും കയറിനും പിടിച്ചുകൊണ്ട് രണ്ട് ജോലിക്കാർ അവനെ കൊല്ലുവാൻ കൊണ്ടുപോയി കഴിഞ്ഞു. നിമിഷങ്ങൾ ഇഴഞ്ഞിഴഞ്ഞു നീ ക്ഷണത്തിൽ പോത്തിന്റെ തല ആ കടയുടെ മുൻപിൽ അതാ കൊണ്ടുവച്ചു. ശരീരത്തിന്റെ ഓരോ പാർട്സും മുറിച്ചെടുത്ത് കടയുടെ മുൻവശമുള്ള കമ്പിയിൽ തൂക്കി. ഇതെല്ലാം അവൾക്ക് കണ്ടു നിൽക്കുവാൻ കഴിഞ്ഞില്ല. ചേട്ടാ, എന്റെ ചേട്ടാ. കടയുടമസ്ഥനെയും അവിടുത്തെ ജോലിക്കാരെയും അവൾ കൊമ്പിൽ തൂക്കി കുത്തിയെറിഞ്ഞു. സ്ഥിരബോധം നശിച്ച അവൾ ആ ഇറച്ചിക്കട കുത്തിമറിച്ചു. പ്രതികാര ദുർഗ പോലെ അലറി ആർത്തു നിൽക്കുന്ന അവളുടെ അവൾ അവ ചീരിപ്പാഞ്ഞു വരുന്ന ഒരു ലോറിയുടെ മുൻപിലേക്ക് എടുത്തു ചാടി.
2: ശരീരത്തിന്റെ എല്ലാം ഒടിഞ്ഞു തകർന്ന അവൾ രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ്. എരുമ അപ്പോഴും അവൾ വിളിച്ചു, ചേട്ടാ,
0: എന്റെ ചേട്ടാ, എന്റെ ചേട്ടാ.
2: പൊതുജനം തടിച്ചുകൂടി. കടയുടെ പുറകിലുള്ള തടവു മുറിയിൽ നിന്നും ഒരു പോത്ത് അതാ ഓടി വരുന്നു.
0: ആ അലർച്ച കേട്ട ജനങ്ങൾ നാലു വശത്തേക്ക് മോടി.
2: രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന എരുമയുടെ സമീപം ആ പോത്ത് തകർന്നു വീണു.
0: എരുമേ, എരുമേ, ചേട്ടാ, എന്റെ ചേട്ടാ, ചേട്ടൻ മരിച്ചില്ലേ, ചേട്ടൻ മരിച്ചില്ലേ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476-264-361. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.